ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. ഇന്ന് നല്ല മഴയാണല്ലേ, നല്ല മഴ. രാവിലെ ഇന്നലെ രാത്രി മുതലൊക്കെ തുടങ്ങിയൊരു മഴയാണ്. അതുകൊണ്ട് ചൂടിനൊക്കെ നല്ലൊരു ശമനമൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ഉറക്കത്തിലൊക്കെ ആയിരിക്കും ഇന്ന് രാവിലത്തെ മഴയുടെ ഉറക്കവും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും എല്ലാവരും. അപ്പം എല്ലാവരും ആ ഒരു മടിയും ക്ഷീണവും ഒക്കെ ഒന്ന് മാറ്റിയെടുത്ത് റേഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വിഷയവുമായിട്ട് കടന്നു വരാം. ഇതിൻ്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അസുഖങ്ങൾ ഉള്ളവർ നമ്മുടെ ചുറ്റിനും ഇപ്പം വർദ്ധിച്ചു വരുന്നത് വളരെയധികം കൂടുതലാണ് അല്ലേ. അതേപോലെ തന്നെ അതിനായിട്ട് മരുന്ന് കഴിക്കുന്നവരും വളരെയധികം കൂടുതലാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു അസുഖം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, അതൊക്കെ ശരിയായ രീതിയിലാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് അധികം കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ആ ഒരു അസുഖങ്ങളും അതിനെ പറ്റിയിട്ടുള്ള നിങ്ങൾ കഴിക്കുന്ന നിങ്ങൾക്കുള്ള അസുഖങ്ങളും നിങ്ങൾ കഴിക്കുന്ന ആ ഒരു മെഡിസിനുകൾ അത് നിങ്ങൾ കറക്റ്റായിട്ടാണോ, അല്ലെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പടർന്നു പിടിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം ഓർക്കാപ്പുറത്തുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം വഴിയിൽ ഒക്കെ വെള്ളക്കെട്ടുകളും കാര്യങ്ങളുമൊക്കെ കാണും. കുഞ്ഞുങ്ങൾ, നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചും ഒക്കെ കണ്ടും ഒക്കെ വിടുകയൊക്കെ ചെയ്യുക. അപ്രതീക്ഷിതമായ ചില അപകടങ്ങൾ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ശ്രദ്ധയും കാര്യങ്ങളുമൊക്കെ നല്ലതാണ്. അപ്പോൾ തിരികെ എത്താം. നമുക്ക് ഒരു രോഗിയെ ചികിത്സിക്കുക മാത്രമല്ല, ചികിത്സയ്ക്കിടെ നമ്മുടെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ആരോഗ്യരംഗത്തിന്റെ വളരെയധികം ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് അല്ലേ. മരുന്നിന്റെ ശരിയായ പേര്, ശരിയായ ഡോസ്, ശരിയായ രോഗിക്ക് നൽകാൻ രോഗിയുടെ വിവരങ്ങൾ കൃത്യമായി കൈമാറൽ, ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു മെഡിസിനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ വളരെയധികം നാളുകളായിട്ട് നിങ്ങൾ മരുന്നൊക്കെ കഴിച്ച് പിന്നീട് നിങ്ങൾ രോഗികളാകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ത് ഇതിനകത്തൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഒരു ആശുപത്രിയിൽ നമ്മൾ എത്തുന്നത് ആരോഗ്യം വീണ്ടെടുക്കാനാണ്. പക്ഷേ ചികിത്സയ്ക്കിടയിലും നമ്മളുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ അശ്രദ്ധ പോലും ചിലപ്പോൾ വലിയൊരു പ്രത്യാഘാതങ്ങൾ നമുക്കുണ്ടാക്കിയേക്കാം. അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് രോഗിയുടെ സുരക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന എന്തായിരിക്കും? രോഗം, മരുന്ന്, ഡോക്ടർ, ചികിത്സ. പക്ഷെ അതിനോടൊപ്പം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മറ്റൊരു വാക്കുണ്ട്. അതായത് ഒരു രോഗി ആശുപത്രിയുടെ വാതിൽ കടന്ന് അകത്തേക്ക് വരുമ്പോൾ അയാൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? എനിക്ക് സുഖപ്പെടണം, അതോടൊപ്പം മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്, ഇവിടെ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ളത്. അപ്പം ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്. നമസ്കാരം എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം സുനയക്കുട്ടി, എന്തുണ്ട്? സുഖമല്ലേ?
0: ഓ, സുഖം സുഖം സുഖം.
1: ഹെൽത്ത് എന്ന് പറഞ്ഞാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ആരോഗ്യമാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട നമ്മൾ തന്നെയാണ്. അതിന് വേറൊരാളല്ല ഉത്തരവാദി. എല്ലാവരുടെ കാര്യങ്ങൾ അങ്ങനെ തന്നെ. കുട്ടികളെ നമ്മൾ പരിപാലിക്കുമ്പോൾ നമ്മൾ അവരെ അവരുടെ ഹെൽത്തിനെ പരിപാലിക്കാറുണ്ട്. പക്ഷെ അവര് വളർന്നു വന്നു കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ ഹെൽത്തിന് നോക്കേണ്ട അവരുടെ പരിപൂർണതയാണ്.
0: അതെ അതെ.
1: അപ്പം പിന്നെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മരിക്കാൻ വേണ്ടി മെഡിസിൻ കഴിക്കല്ലേ?
0: അതെ അതെ.
1: ജീവിക്കാൻ വേണ്ടി മെഡിസിൻ കഴിക്കണം. ഭക്ഷണമായാലും എങ്ങനെയാ, നമ്മൾ മരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കരുത്, ജീവിക്കാൻ വേണ്ടി മെഡിസിൻ, ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കണം. നമുക്ക് ഹെൽത്തിന് നമ്മുടെ ഓരോ ഏജ് ഉണ്ട്. നമ്മൾ കഴിക്കേണ്ട ഓരോ ഫുഡിലും നമ്മളൊരു ഏജിന്റെ ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മള് വയറ് നിറച്ചങ്ങ് വരി രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. ഉച്ചത്തെ ഭക്ഷണവും നല്ല രീതിയിൽ എല്ലാ ഐറ്റംസ്

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് മേളയുടെ ലക്ഷ്യം. സെമി കണ്ടക്ടർ സാമഗ്രികൾ, ഉപകരണങ്ങൾ, ചിപ്പ് ഡിസൈൻ എന്നിവയിൽ തുടങ്ങി നിർമ്മാണം, നൂതന പാക്കേജിംഗ്, ഇലക്ട്രോണിക്സ് വരെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ മൂല്യ ശൃംഖല സൃഷ്ടിക്കാൻ മേള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 600-ലധികം പ്രദർശകരും 600-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 52-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകളും 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായി നടന്ന സെമി കണ്ടക്ടർ റൌണ്ട് ടേബിളിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കഴിവുകളും അടിസ്ഥാന സൌകര്യവും കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിലെ വ്യവസായ പങ്കാളിത്തത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിക്കും. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ജലശക്തി സഹമന്ത്രി V സോമണ്ണ, ഭവന നഗരകാര്യ സഹമന്ത്രി തോക്കർ സാഹു എന്നിവർ ചേർന്നാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വർഷത്തെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ് പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ

0: 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പിഎം വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ പ്രാഥമിക കർത്തവ്യമാണെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി. ആന്ത്രോപിക് സിഇഒ ഡാരിയോ അമോഡി, ഓപ്പൺ എഐ സിഇഒ സാം ഓൾട്ട്മാൻ, സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ എഐ വികസനത്തിന്റെ വേഗത കുറയ്ക്കണമെന്ന നിലപാട് അടുത്തിടെ സ്വീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാന് നിയമപരമായി യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ചൈന അതിർത്തി സംയുക്ത കമ്മീഷനെയും ഇന്ത്യ തള്ളി. പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രമുഖ സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ 18 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. വിശദാംശങ്ങളിലേക്ക്.
2: നാളെ ഉച്ചയ്ക്ക് 1:30 രാജ്യരക്ഷാമന്ത്രി വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ അക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി പല വിഷയങ്ങളിൽ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ച നയിക്കും. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരക്കുനീക്കം മുതൽ വിനോദസഞ്ചാരവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയും വരെയുള്ള സമുദ്ര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2000 വർഷം മുൻപ് കേരളത്തിനുണ്ടായിരുന്ന സമുദ്രവ്യാപാര പാരമ്പര്യത്തെ ആധുനിക സാധ്യതകളുമായി കൂട്ടിയിണക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടന്നത്. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ പിഎം വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു.
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ അസുഖങ്ങളെയും രോഗികളെയും പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രോഗി നമ്മുടെ ആശുപത്രിയുടെ വാതിൽ കടന്ന് അകത്തേക്ക് വരുമ്പോൾ അയാൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് സുഖപ്പെടണം അല്ലെ. അതോടൊപ്പം മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്, ഇവിടെ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ളത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു ഡോക്ടറുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ആശുപത്രിയിലെ ഓരോ ജീവനക്കാരുടെയും ഉത്തരവാദിത്തമാണ്. അതിലൊരു പങ്കുണ്ട്. ഡോക്ടർ മുതൽ നഴ്സ് വരെ, ഫാർമസിസ്റ്റ് മുതൽ ലാബ് ടെക്നീഷ്യൻ വരെ, ആശുപത്രിയിലെ ഓരോ വ്യക്തിയുടെയും ചെറിയൊരു ശ്രദ്ധ പോലും ഒരു രോഗിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയേക്കാം. മരുന്നിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ പേരിൽ ചെറിയൊരു വ്യത്യാസമുള്ള മരുന്നുകൾ ഉണ്ടാകാം. ഡോസ് വ്യത്യാസമായിരിക്കാം, കഴിക്കേണ്ട സമയവും വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് ഒരു മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ പേര്, ഡോസ്, രോഗി, സമയം എന്നിവ പരിശോധിക്കുന്നത് വെറും ഒരു റൊട്ടീൻ ജോലി മാത്രമല്ല, അതൊരാളുടെ സുരക്ഷയാണ്. അതുപോലെ തന്നെ നമ്മളും രോഗികൾ എന്ന നിലയിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഡോക്ടർ എഴുതി തന്ന മരുന്ന് തന്നെയാണോ നമ്മൾ വാങ്ങിയത്? മരുന്ന് എങ്ങനെ കഴിക്കണമെന്ന് കൃത്യമായി മനസ്സിലായോ? ഒരു മരുന്ന് കഴിച്ചപ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് നമുക്കുണ്ടായോ? നമ്മൾ കഴിക്കുന്ന മറ്റു മരുന്നുകളെ കുറിച്ച് ഡോക്ടറോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾക്ക് തോന്നാം, പക്ഷേ ചെറിയ ശ്രദ്ധകൾ തന്നെയാണ് വലിയ സുരക്ഷയായിട്ട് ഒരുക്കുന്നത് തന്നെ. ആശുപത്രിയിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പേടിച്ചിരിക്കും. നമ്മൾ പ്രിയപ്പെട്ട ഒരാൾ ചിലപ്പോൾ ICU അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, ഒരു സർജറി കാത്തിരിക്കുക, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് ഒരു വിലയുണ്ട്. ഈ ഒരു മരുന്ന് എന്തിനാണ്, ഈ ടെസ്റ്റിന് എന്താണ്, ഇതെപ്പോ നമ്മൾ കഴിക്കണം, എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കാൻ ഒരിക്കലും നമ്മൾ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഒരു രോഗിയുടെ സുരക്ഷ എന്നത് രോഗി ചോദ്യം ചോദിക്കുന്നത് എന്നല്ല, രോഗിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വിവരങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ചില ആശുപത്രി ജീവനക്കാരുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ രോഗികളോട് കയർത്ത് സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു അടിച്ച മാതിരി രോഗികളോട് സംസാരിക്കുന്ന ആളുണ്ടാവും. അപ്പം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആളുകളായിരിക്കണം അല്ലേ. ഒരു രോഗികൾ രോഗമായിട്ട് വരുമ്പോൾ പലതരത്തിലുള്ള മൂഡ് ചേഞ്ചസ് ഉള്ള ആളുകൾ അവരിൽ കാണും. ചിലപ്പോൾ ഹൈപ്പർ ദേഷ്യമുള്ള ആളുകൾ കാണും, ചിലപ്പോൾ ഒട്ടും ക്ഷമയില്ലാത്ത ആളുകൾ കാണും, ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ കാണും. ഇതെല്ലാം സഹിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനെ അവർക്കുള്ള സംശയങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാനായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ രോഗികളോട് കടിച്ചു കീറുന്നൊരു സ്വഭാവം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രോഗികളിലൊക്കെ വളരെയധികം മുഷിപ്പുണ്ടാക്കുകയും ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് അതെല്ലാവരും അറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ രോഗികളോട് കാണിക്കാതിരിക്കുക. അവർക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ, അവർക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ടോ, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവരുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് വേണം നമ്മൾ അവരെ സ്വീകരിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ മരുന്ന് തെറ്റിക്കഴിക്കുകയോ, ഇപ്പോൾ ഒരു മരുന്ന് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു മരുന്ന് നമുക്ക് തരുന്നു, ആ മരുന്ന് ഇപ്പോൾ നിങ്ങൾ പാരസെറ്റമോൾ 3 നേരം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ 3 നേരം തന്നെ കഴിക്കണം. ഇപ്പോൾ പനിക്കുള്ള മരുന്ന് 5 ദിവസത്തേക്ക് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി, ചിലപ്പോൾ 1 ദിവസം കഴിച്ചിട്ട് നിങ്ങൾ ബാക്കി മരുന്ന് അവിടെ വെക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യാനേ പാടില്ല. 5 ദിവസമാണോ 5 ദിവസമാണോ അവർ തന്നിട്ടുണ്ടെങ്കിൽ ആ 3 ദിവസത്തിനുള്ളിൽ 3 ദിവസവും 5 ദിവസത്തേക്കാണെങ്കിൽ 5 ദിവസവും നിങ്ങൾ ആ മരുന്ന് കഴിച്ച് ആ കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, ആ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് പകുതി കിട്ടിട്ട് വരുമ്പോൾ നമുക്കൊരു ഇത് കാണത്തില്ലേ? അപ്പം അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് അടുത്തായിട്ട് നിങ്ങൾക്കൊരു എനർജി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഈ ഒരു മെഡിസിൻ്റെ ഡോസും കാര്യങ്ങളും നിങ്ങൾ പൂർത്തിയാക്കുക. അത് കൂടുതലും ശ്രദ്ധിക്കേണ്ട, എനിക്ക് തോന്നും, ഫാർമസിസ്റ്റിൻ്റെ അടുത്തേക്ക് മരുന്നുകൾ എത്തുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അത് കൃത്യമായിട്ട് ആ രോഗിയുടെ അടുത്തേക്ക് എത്തുകയും അത് കൃത്യമായിട്ട് കഴിക്കേണ്ടതും ചെയ്യേണ്ടത് രോഗികളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. തെറ്റായി ഇപ്പോൾ രാവിലെ കഴിക്കേണ്ട മെഡിസിൻ എടുത്ത് ഉച്ചയ്ക്ക് കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കേണ്ട മെഡിസിൻ എടുത്ത് രാത്രി കഴിക്കുക, അങ്ങനെ കഴിച്ചാലും അത് ശരിയാവത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രോഗികളുടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് നമ്മളൊരു കേട്ടൊരു കാര്യമായിരുന്നു, നമ്മൾ ഈ വിമ്മിഷ്ടത്തിന് നമ്മൾ ആവി കൊടുക്കുന്ന മരുന്നുണ്ട് സൊല്യൂഷൻ, അതെടുത്ത് കുടിച്ചിട്ട് അത് പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് അതിനകത്ത് വരാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മളുടെ നാട്ടുകാർ കാണിക്കുന്നത്. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: രാവിലെ വിഷയം കേട്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം പറയണമെന്ന് തോന്നി. അത് മറ്റെങ്ങുമല്ല, ഈ മറ്റു ജോലി പോലെയല്ല ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ജോലി. അതിപ്പോ ഏത് സെക്ഷനിലുള്ളവരാണെന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ വരുന്നതിന്റെ മെജോറിറ്റി ആൾക്കാരും രോഗം കൊണ്ടോ ദുരിതം അനുഭവിക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുമായിട്ട് വരുന്നവരായിരിക്കും. രോഗവുമായിട്ട് ബന്ധപ്പെട്ടോ അസുഖപരമായൊക്കെ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരായിരിക്കും. അവരോട് സംസാരിക്കുമ്പോൾ ഒരു കരുണയോടുകൂടി, ഒരു അവരുടെ ആ ആളിനെ ഒന്ന് നോക്കി സംസാരിക്കാനുള്ള ഒരു മാന്യത എല്ലാവരും കാണിക്കുന്നതാണ്. ഞാൻ അനുഭവം എന്ന് പറഞ്ഞത് കഴിഞ്ഞ മാസം 15-ാം തീയതിയാണോ 16-ാം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒന്നിൽ ചൊവ്വാഴ്ച ആയിരിക്കാം വ്യാഴാഴ്ച ആയിരിക്കാം. കാരണം ഈ നമ്മുടെ ബി പി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്ന് കൊടുക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇട്ട മരുന്ന് കൊടുക്കുന്ന ആഴ്ചയിലെ 2 ദിവസങ്ങളാണ്.
0: അതെ.
1: അപ്പം ഈ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലുണ്ടായ ദുരനുഭവമാണ്. ദുരനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൗണ്ടറുകളിൽ 5 കൗണ്ടറുകളാണ്. അതിന് പുറത്ത് എഴുതി വെച്ചേക്കുന്നത് 1, 2 കൗണ്ടറുകൾ മുതിർന്ന പൗരർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ നമ്പർ ഡിസ്പ്ലേ കാണിക്കുമ്പം സ്വാഭാവികമായിട്ടും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചില സമയങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ മുതിർന്നവർ ചെന്നിട്ട് അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെറ്റി ആ കൗണ്ടറിലോട്ട് ചോദിച്ചു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ അവരുടെയൊക്കെ പിതാവിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ്ഫാദറിന്റെയോ ഗ്രാൻഡ്മദറിന്റെയോ ഒക്കെ പ്രായമുള്ളവരുടെയൊക്കെയാണ് അവർ ഷൗട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ എതിർത്താണ്. ഒപ്പം അതിനേക്കാൾ വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ട്രെയിനീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സ്വകാര്യ ഫാർമസി കോളേജിൽ നിന്നൊക്കെ ഉള്ള ട്രെയിനീസ് ഇന്റേൺഷിപ്പിനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നവര് അവരുടെ ദാർഷ്ട്യം കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെക്കാളും പവർ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് അവര് കാണിക്കുന്ന മിസ്റ്റേക്കുകൾ പോലും, അല്ലെന്നുണ്ടെങ്കിൽ ഈ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് വിനയത്തോടുകൂടി അവരോട് സംസാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് ഈ നമ്പർ നോക്കി ചെന്ന് വാങ്ങിക്കാനോ പറയാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. പ്രായത്തിന്റെ ആധിക്യം ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കേൾവിക്ക് പ്രശ്നം ഉണ്ടാകാം, കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകാം. യാതൊരുവിധ ഒരു അനുകമ്പയും ഇല്ലാത്ത, ഒട്ടും മനുഷ്യത്വം തീണ്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള സംസ്കാരരഹിതമായിട്ടുള്ള പെരുമാറ്റമാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. കാരണം വളരെ മോശം, വളരെ മോശം ഞാൻ എടുത്തു പറയുകയാണ്. അതേസമയം ആ ആശുപത്രിയിൽ തന്നെ എത്രയോ, ഈവൻ നമ്മൾ പലപ്പോഴും അവിടെ തിരക്കിനായി നിൽക്കുമ്പോൾ അതുവഴി പോകുന്ന നഴ്സിംഗ് സ്റ്റാഫുകളായിക്കോട്ടെ, ക്ലീനിങ് സ്റ്റാഫുകളായിക്കോട്ടെ, ചിലപ്പം മുതിർന്നവരൊക്കെ പോകുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു അനുകമ്പയുണ്ട്. അതിന് 1% പോലും കാണിക്കാത്ത വളരെ വൃത്തികെട്ട രീതിയിൽ അന്ന് ഷൗട്ട് ചെയ്ത് അവർക്കെതിരെ സംസാരിക്കേണ്ടി വന്നിരുന്നു. സംസ്കാരവും ഒരു വിനയവും ഒക്കെ മനസ്സിലാക്കി. ഒരുപക്ഷെ അവരുടെയൊക്കെ രക്ഷിതാക്കളാണ് ആ ക്യൂവിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരോടും ഈ രീതിയിലാണ് പെരുമാറുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയായിരുന്നു അത്. അവരത് മാറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല തരത്തിലുള്ള പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രിയെ ആശ്രയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വരുമാനത്തിന് വളരെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവര് രാവിലെ വണ്ടി കയറി ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഈ മരുന്നിന് വേണ്ടി കാത്തു നിന്ന് അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ കൗണ്ടർ ഒന്ന് മാറി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവരാരും ഈ ഇരിക്കുന്ന ഷൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സാധാരണക്കാരനും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാവുന്ന ഒരു ധാരണ അവർക്കുണ്ടാകണം. എപ്പോഴും ഒരു കരുണയും വിനയവും കാണിച്ചത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. കുറച്ച് ബോധവൽക്കരണവും കൂടെ, ചുമ്മാ ഉദ്യോഗം മാത്രമായി ഉദ്യോഗസ്ഥരാണെന്നതിനേക്കാളുപരി കുറച്ച് ബോധവൽക്കരണം കൂടെ ചെയ്യാൻ ആശുപത്രി അധികൃതര് തീരുമാനം എടുക്കണം. അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. എല്ലാവരും നമ്മൾ പറയും ഏറ്റവും മികച്ച പാലിയേറ്റീവ് സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ പാലിയേറ്റീവ് കേരളത്തിന്റെ ഒരു ഭാഗമാണ് കരുണയോടുകൂടിയുള്ള സംസ്കാരവും വിനയത്തോടുകൂടിയുള്ള പെരുമാറ്റവും. പ്രത്യേകിച്ച് മുതിർന്ന പൗരരോട്, സമപ്രായക്കാരോട് എന്തും ആയിക്കോട്ടെ, പക്ഷെ നമുക്കും ഒരു ഫീൽ ചെയ്യും. അത് അത് നേരിട്ട് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കേണ്ടി വരും. ഇത് അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, വളരെ മോശപ്പെട്ട പെരുമാറ്റമാണ് ആ ഭാഗത്തുനിന്ന്.
0: തീർച്ചയായിട്ടും, അതായത് മുതിർന്ന പൗരന്മാരെ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട രണ്ട് വിഭാഗമാണ്, ഒന്ന് മുതിർന്ന പൗരന്മാരുടെയും അല്ലെങ്കിൽ കുഞ്ഞുകുട്ടികളുടെയും അതേപോലെ ഗർഭിണികളുടെയൊക്കെ. എല്ലാവർക്കും നമ്മൾ കെയർ കൊടുക്കണം, പക്ഷേ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു വിഭാഗങ്ങളാണ് ഈ മൂന്നും എന്ന് പറയുന്നത്. അപ്പം ആരോഗ്യ പ്രവർത്തകർ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വരുന്ന രോഗികളോട് നിങ്ങൾ മാന്യമായി സംസാരിക്കുക, നിങ്ങൾ മാന്യമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗികളുണ്ടെങ്കിലേ നമ്മുടെ ആശുപത്രികൾ നിലനിന്ന് പോകത്തുള്ളൂ. നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. അപ്പം ആ മേഖലയോട് നമ്മൾ നീതി പുലർത്തുക. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: ഓ, പറഞ്ഞോളൂ അമ്മേ.
2: കരുണാപ്പള്ള ആശുപത്രിയെ പറ്റി പറഞ്ഞാൽ, ഞങ്ങളൊക്കെ വർഷങ്ങൾ കൊണ്ട് ഈ ഷുഗറിന്റെയും പ്രശ്നത്തെ എല്ലാം മരുന്ന് കഴിക്കുന്നവരാണ്. അതൊരു ചൊവ്വ ഒരു വെള്ളി അല്ല, ചൊവ്വ വ്യാജം. ഞങ്ങളൊക്കെ എന്ന് പറയുന്ന 10-70 വയസ്സുള്ള എന്റെ പ്രായം ഞാൻ പറയുവാ മോളെ. പക്ഷെ ഞങ്ങള് ഡോക്ടർമാരെടുത്ത് ചെന്നാ അവരുടെ അടുത്ത് ഇച്ചിരി നമ്മള് മുന്നേ കയറി ഞങ്ങൾ ചെന്നാലും ഒരു ഡോക്ടർ ഒന്നും പറയട്ടില്ല. പക്ഷെ ഈ മരുന്ന് കൊടുക്കുന്ന കൗണ്ടറി വെറും അനീതി എന്ന് പറയുന്നത് മോളെ, ഈ അവിടെ ഇരിക്കുന്ന ഈ ട്രെയിനി പിള്ളേരാ. എനിക്ക് ഒരനുഭവം ഉണ്ടായി ഈ ഈ കഴിഞ്ഞ ഓണമല്ല മോളെ, അതിന്റെ അങ്ങനെ ഓണത്തിന് ഒരു ദിവസം മരുന്നിനായിരുന്നു. എനിക്ക് ആ കൗണ്ടറിന്റെ അടുത്ത് നിന്നപ്പം ശരീരം കുഴയുന്നു, ഈ ഷുഗർ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങ് ശരീരം കുഴഞ്ഞിങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് മരുന്ന് തരാം മോളെ, അത് ഇവിടെ തരാൻ പറ്റത്തില്ല, ഇവിടെ മാനസികാരോഗ്യമൊക്കെ കൊടുക്കുന്നതാ, അങ്ങനെയുള്ള കൗണ്ടറാ എന്നും പറഞ്ഞ് ഈ കൊച്ചു നമ്മളോട് തട്ടിക്കേറി. ഞാൻ അതിന്റെ അപ്പുറത്തൊരിടത്ത് നോക്കിയപ്പോൾ ഒരു മുട്ടായി അവിടെ, ഓണത്തിന്റെ മുട്ടായി കൊടുത്തു. ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഒരു മുട്ടായി ഇനി വന്നേ മോളെ, ഞാൻ വായി തരട്ടെ, ഇവിടെ എന്തോ മുട്ടായി കച്ചവടമാണ് ചോദിക്കുക. അപ്പൊ വേറൊരു സിസ്റ്റർ, ആ സിസ്റ്റർ ഇപ്പോഴും ഉണ്ട് അകര ആ ഫാർമസിക്കകത്ത്. പക്ഷെ എടുത്തു കൂടാ, അമ്മയ്ക്ക് വയ്യാത്തല്ലേ, പോട്ടമ്മേ എന്നും പറഞ്ഞ് ഈ കൊച്ചിന്റെ ബാഗിൽ നിന്ന് ഒരു മുട്ടായി എടുത്തയക്കുക. അന്നുമ്മച്ചാറ നമ്മ വെള്ളം കുടിച്ചിട്ട് അവിടെ ഇരിക്കും, അമ്മയ്ക്ക് മരുന്ന് ഞാൻ എടുത്തു തരാം. അതാ ഇന്നും ആ കൊച്ചു നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നു. പക്ഷെ അവിടെ ഇരിക്കുന്ന ഈ ട്രെയിനികള് പിള്ളേര് ഞങ്ങൾക്ക് ഒന്നും രണ്ടും കൗണ്ടർ എഴുതി വെച്ചിരിക്കുന്നെങ്കിലും അവിടെ ചെന്ന് നിൽക്കുമ്പോ ഇടയ്ക്കൂടെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ ചീട്ട് കൊടുക്കുമ്പോ അവർക്കും മരുന്ന് കൊടുക്കും. ആധിപത്യമായിട്ട് അത് നമ്മുടെ ആളുകള് അല്ലെങ്കിൽ നമുക്കുള്ളവര് ഇങ്ങനെ കരുണാപുരം ആശുപത്രിയിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊക്കെ നല്ല അനുഭവങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ എന്ത് വന്നു പോകുന്നില്ല, ഒരു ഡോക്ടർ എടുത്ത് പോയി ഇന്ന് ഇത്രയും വരേണ്ട. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, ഡോക്ടർ അടുത്തുനിന്ന് കുറിച്ചു വരുന്ന മരുന്ന് ഏകദേശമൊക്കെ പുറത്ത് ഈ ജനൌഷധിയിലുണ്ട് മരുന്ന്. അവിടുത്തെ ലാലസ ഡോക്ടർ പറയും ഇവിടെ ഇല്ലെങ്കിൽ ജനൌഷധി പോയി മേടിക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ പോയി വാങ്ങിച്ചപ്പ കഴിക്കുന്നത്. എന്നെ പിന്നെ ഇവത് എന്തുവാ, ഞങ്ങൾ നിൽക്കാൻ ഒക്കുന്നില്ല. അവിടെ ചെന്നാൽ ഈ മുതിർന്ന പൗരന്മാർക്ക് ഏതെങ്കിലും ഒരു നീതി കാണിക്കണ്ട, എവിടെ ചെന്നാലും ഉണ്ട്, പക്ഷെ കരുണാപ്പള്ള ആശുപത്രി ചെന്നാലും.
0: അതായത് നമ്മള് കൃത്യമായിട്ട് നമ്മള് അത് നമ്മള് ശ്രദ്ധിക്കുക. ഇപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത്, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേൾക്കുന്ന ആരോഗ്യ പ്രവർത്തകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. ഇത് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് കൺസേൺസ് ആണ് അവര് സൂചിപ്പിച്ചത്. അപ്പൊ അത് കൃത്യമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക. അത് അവരെ പരിഗണിക്കേണ്ട സമയത്ത് നമ്മൾ രോഗികളെ പരിഗണിക്കുക തന്നെ ചെയ്യണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി പരിഗണിക്കുക തന്നെ ചെയ്യുക. തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: കേത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയയാണ്. അപ്പം നമ്മളിന്ന് രോഗികളുടെ സുരക്ഷയും അവരുടെ മേലുള്ള ആശങ്കകളെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: ആ, കരുനാപ്പിള്ള ആശുപത്രിയിലെ പ്രകാശ് ഏട്ടനും അതിന്റെ പുറകെ വന്ന മറ്റേ അമ്മയുടെ പേരെന്തുവാ?
0: വിജയമ്മ.
1: വിജയമ്മ അമ്മ പറഞ്ഞതും പോലെ തന്നെ ഞാൻ എനിക്കും ഉണ്ടൊരു അനുഭവം. ഞാൻ എന്റെ മോനെയും കൊണ്ട് പോയി അങ്ങനെ അവിടെ ചെന്ന് ഈ കാഷ്വാലിറ്റി ഇരിക്കുന്ന ഡോക്ടറെ കണ്ട് അവര് ഫാർമസിയിലേക്ക് മരുന്ന് കുടിച്ചു തന്നു. ഞാന് അവിടെ ചെന്നപ്പോ കൗണ്ടറിൽ ചെന്ന് കൊടുത്തപ്പോ അവിടെ രണ്ടുപേരും എപ്പോഴും ഈ ചെല്ലുന്നിടത്തെല്ലാം നമ്മുടെ പരിചയക്കാരൊന്നും കാണത്തില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ചെല്ലുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ അയലത്തുള്ള ഒരു കൊച്ചുണ്ട്, ഒരു ബന്ധു ഒരു കൊച്ചുണ്ട്. ചെന്നപ്പോ രണ്ടും പുതിയ ആൾക്കാരാണ്. ഞാൻ അവിടെ ചെന്ന് ഇത് മേടിച്ച് അവിടെ വെച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് ഇപ്പൊ അറിഞ്ഞ പോലെ തന്നെ ഒരു ട്രെയിനിയാന്ന് തോന്നുന്നു, പെർമനന്റ് അല്ല. ഒരു വേറെ രണ്ടു മൂന്ന് പേരുടെ ഒരു ചീട്ടുമായിട്ട് വന്ന് അതിനകത്ത് കൊണ്ടുവന്ന് അവര് തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ മാന്യത വെച്ചോണ്ട് പറയുന്ന പല നമുക്കെന്ത് വേണം മരുന്ന് കിട്ടിക്കഴിയുമ്പോ പോരുന്നാ മതിയല്ലേ, ഇവിടെ എന്തിനാ സംസാരിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോ അടുത്തൊരാള് വന്ന് അയാൾ ഇതുപോലെ ഒരു ചീട്ട് കൊടുത്ത് ഇത് ഇവര് വാങ്ങിച്ചു വെച്ചോണ്ട് വർത്താനം പറയുക. വർത്താനം പറഞ്ഞോണ്ട് ഇപ്പൊ അയാൾ പറഞ്ഞു നിങ്ങളോ ജോലി ചെയ്യുന്നില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേ, കുടുംബകാര്യങ്ങളും എല്ലാം പറയണ വീട്ടിൽ പോയിരുന്നു പറയണമെന്നും പറഞ്ഞു. അത് ചാടിയെങ്കി വന്നു. പിന്നെ അതെ ഞാൻ പറഞ്ഞത്, കാരണം ഈ ചെയ്യുന്ന ചെല്ലുന്നവരോട് ഈ വരുന്നത് രോഗിയാണെന്നും അപ്പൊ എന്നെ എന്തെങ്കിലും ഉള്ള ഒരു അവർക്കൊരു പരിഗണന കൊടുക്കുകയോ നല്ലൊരു വർത്താനം പറയുകയോ ചെയ്യുമ്പോ അധികൃതർ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ പറയുക. ഏകദേശം അവർക്കൊരു ആശ്വാസം
0: കിട്ടും.
1: ഇത് ചെല്ലുന്നവരുടെ നേരെ കടിച്ചുപറിച്ച് കടിച്ചുപറിച്ചിട്ട് ചെല്ലുകയാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ആളുകള് വിമർശിക്കുന്നത് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് അധികാരികൾ നല്ലത് വരട്ടെ.
0: അതെ, അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ജാഗ്രത പുലർത്തുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ആ ഒരു കൺസേണും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും രോഗികൾ ചെല്ലുക. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മേഖലകളിൽ കാണും. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങളത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ജോലി എന്താണോ അത് നിങ്ങൾ അങ്ങ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പം ഈ രോഗികൾ അവരുടെ അവലാദികളും വേവലാദികളും നമ്മളോട് പറയുമ്പോൾ അതൊരു പരാതിയായിട്ടോ കുറ്റമായിട്ടോ നിങ്ങൾ കണക്കാക്കേണ്ട. നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കാനും നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ജാഗ്രത പുലർത്താനും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു നിങ്ങൾ ആ ഒരു ജാഗ്രത നിങ്ങൾ പുലർത്തുക തന്നെ വേണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫാർമസികളിലേക്ക് മരുന്നുകൾ വാങ്ങാൻ വരുമ്പോൾ മരുന്നിൻ്റെ ഡോസും അതിൻ്റെ അളവും അത് കഴിക്കേണ്ട രീതികളും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം മരുന്നുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലോ അല്ലെങ്കിൽ കഴിക്കേണ്ട രീതികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ തന്നെ വളരെയേറെ തെറ്റുകൾ അതിനകത്ത് പറ്റും. അപ്പം ആ ഒരു കൗണ്ടറിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഫാർമസിയിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുന്നതിന് മുമ്പ് നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. കേൾക്കാൻ വയ്യ, സോറി.
2: ഞാൻ 108 സ്റ്റോക്ക് പോലെ വന്ന് 108 ആംബുലൻസ് വിളിച്ച് ഇവിടെ വന്ന് കൊണ്ടുപോയി കരുനാപ്പള്ളി കൊണ്ടുപോയി. കരുനാപ്പള്ളി കൊണ്ടുവന്ന ഒരു ECG ഒക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ ആലപ്പുഴയ്ക്ക് വിട്ട്. ആലപ്പുഴ ചെന്ന് തന്നെ ഒരു 15 ദിവസം കിടന്നിട്ട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും, എനിക്ക് കുറവുണ്ട്, കരുനാപ്പള്ളിക്ക് വരാമെന്ന് എനിക്ക് വീട് അടുത്തല്ലേ, പോയും വരികയും ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എരുനാപ്പള്ളി വന്ന് ആളില്ലെന്ന് കൂടെ ആളില്ലാത്തതുകൊണ്ട് മരുന്ന് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ച സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഇനി എന്റെ കണ്ണ് എന്നാ പ്രതി ഞാനിപ്പോ നാളെ ആണെന്ന് പോവുകയാണ് വീണ്ടും.
0: ഓ, അപ്പം ഇത് ആരാണ് വിളിക്കുന്നത്?
2: പേര് പറയാനില്ല.
0: പേര് പറയാനായിട്ട് പറ്റില്ല. ഇപ്പം എന്താണ് നമ്മൾ പറയേണ്ടത്? എന്താണ് ആ ഒരു കാര്യം പറയേണ്ടത്? എന്താണ്?
2: നാളെ ഞാൻ പോകുന്നുണ്ട് അവിടെ.
0: ആ,
2: പെരുന്നാപ്പിളി കൊണ്ടുവന്ന അവിടുന്ന് അവര് റെസിപ്റ്റ് എന്റെ പേരെഴുതി തന്നിട്ടുണ്ട്. അത് ആ പഴുതി ഞാൻ പിൻ ചെയ്ത് വെച്ചു. ആലപ്പുഴയിൽ നിന്ന് വന്നതും ആലപ്പുഴ പിന്നെ നല്ല സ്കിൽസ് ആയിരുന്നു.
0: അവിടേക്ക് ചെല്ലുമ്പോ കറക്റ്റ് ആയിട്ട് ചികിത്സ നേടുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ചെല്ലുന്നത് അല്ലേ? ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം അതൊന്നും നിങ്ങൾ ആവലാതിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ആളുകൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഇതിപ്പം ഇത്രയധികം പരാതികളുടെ പേരിൽ ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള രോഗികൾക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പരിഹരിക്കും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇത്രയധികം ഒരു ബോധം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നിങ്ങൾ എടുക്കുക. രോഗികളെ കൃത്യമായിട്ട് നിങ്ങൾ പരിചരിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രോഗികളെ എങ്ങനെ പരിപാലിക്കുക, രോഗികളുടെ സുരക്ഷ എങ്ങനെ നമ്മൾ ഉറപ്പാക്കുക, അവരെ എങ്ങനെ നമ്മൾ കൺസേൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ കരുതലും കൂടുതൽ കെയറും ഒക്കെ കൊടുക്കേണ്ട കുറച്ച് ആളുകൾ നമ്മൾക്കുണ്ട്. അവരാരൊക്കെയാണെന്ന് നമ്മൾക്ക് പറഞ്ഞു, അവർ കൃത്യമായിട്ട് അത് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു ചോദ്യം കൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മാറ്റം തോന്നിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചിലപ്പം പോയി ഉടനെ ഡോക്ടറെ കാണും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്നാൽ ചിലർ പറയും അത് ചെറിയൊരു കാര്യമല്ലേ, അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് മാറുമെന്നൊക്കെ പറയും. പക്ഷെ ചില അസുഖങ്ങളുടെ കാര്യത്തിൽ ഈ കുറച്ച് ദിവസം എന്നത് വളരെയേറെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെയധികം നമ്മളുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തൊട്ടതും പിടിച്ചതും ചുറ്റിനും നോക്കുന്നതുമെല്ലാം ക്യാൻസർ രോഗികളുടെ എണ്ണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു മാറ്റം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നും പറഞ്ഞ് നിങ്ങളിത് ആരും കേട്ട് പേടിക്കുകയൊന്നും ചെയ്യരുത്, പക്ഷേ നിങ്ങൾ ഓവറായിട്ട് മെലിയുന്നതോ അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാറ്റം തോന്നുകയാണെങ്കിൽ അത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വർഷത്തിൽ ഒരിക്കലൊരു ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തേണ്ടത് വളരെ ഒരു അത്യാവശ്യം തന്നെയാണ് കേട്ടോ. ഈ അതൊക്കെയാണ് ഇപ്പം നമ്മൾ ലേറ്റാവട്ടെ എന്നാൽ പിന്നെ ആകട്ടെ എന്നാൽ പിന്നെ പിന്നീടാവട്ടെ എന്നും പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനം പിന്നീട് നമുക്ക് അപകടകരമായിട്ട് മാറാം. അപ്പോൾ ഒരു രോഗിയെ സുരക്ഷിതമായി ചികിത്സിക്കുക എന്ന ആശയത്തോടൊപ്പം ആ ഒരു രോഗലക്ഷണങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാനും സമയത്ത് ചികിത്സ നേടാനും ചെയ്യുന്നത് വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ഒരു കാര്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നെഞ്ചിൽ ശക്തമായ വേദന വന്നാൽ മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പലരും കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. ചിലരിൽ ഒരു നെഞ്ചിൻ്റെ അസ്വസ്ഥത, ശ്വാസം മുട്ടൽ, അമിതമായ വിയർപ്പ്, ഓക്കാനം, പുറം, താടി, കൈ എന്നിവ ആ ഒരു വേദനയൊക്കെ ല്ലോ, അതൊക്കെ ആ ഒരു ലക്ഷണങ്ങളുടെ ഒരു കാരണം കൊണ്ടുണ്ടാകാം. ഗ്യാസ് ആയിരിക്കും എന്ന് കരുതി മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് പിന്നീട് അതൊരു അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ശരീരത്തിൽ നമ്മൾ അസാധാരണമായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പരിചരിക്കാതെ അടിയന്തരമായിട്ട് മെഡിക്കൽ സഹായം നമ്മൾ തേടുക എന്നതാണ് സുരക്ഷിതമായ സമീപനം എന്ന് പറയുന്നത്. ഈ സ്ട്രോക്കിൻ്റെ കാര്യത്തിലും സമയം എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് കേട്ടോ. പെട്ടെന്നൊരു വശത്തെ കയ്യോ കാലോ ബലഹീനമാകുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, മുഖത്തിൻ്റെ ഒരു ഭാഗം താഴേക്ക് വീഴുക, പെട്ടെന്ന് കാഴ്ചയിൽ വരുന്ന മാറ്റം, ഇത്തരം ലക്ഷണങ്ങൾ വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ശരിയാകും എന്ന് കരുതി കാത്തിരിക്കരുത്. സ്ട്രോക്കിൽ സമയബന്ധിതമായ ചികിത്സ വളരെയധികം പ്രധാനമാണ്. ഇനി നമ്മൾ ഷുഗറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, നേരെ ഡയബറ്റീസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, പ്രമേഹമുണ്ടെന്നറിഞ്ഞിട്ടും മരുന്ന് കൃത്യമായിട്ട് കഴിക്കാതിരിക്കുക, ഭക്ഷണക്രമങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, ഷുഗർ പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിക്കാതിരിക്കുക, എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കരുതി ചികിത്സ നിർത്തുക, ഇതൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഡയബറ്റീസ് ചിലപ്പോൾ നിശബ്ദമായി ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് രോഗം നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ചികിത്സ നമ്മൾ സ്വയം നിർത്തരുത്. അങ്ങനെയൊക്കെ ഓരോ അസുഖത്തിനും അതിൻ്റേതായിട്ടുള്ള റൊട്ടീൻസും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാടാണ്. അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547 0 2 5 3 6 7.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് രോഗങ്ങളെയും രോഗികളെയും പറ്റിയിട്ടുള്ള കുറച്ച് ചർച്ചകളുമായിട്ട് ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ബ്ലഡ് പ്രഷറിനും ചെറിയൊരു കഥയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതിൽ നിന്നും ഒരു ചെറിയ കഥയുണ്ട്. പ്രഷർ കൂടുതലാണെങ്കിലും പലർക്കും യാതൊരു ലക്ഷണവും ഉണ്ടാകണമെന്നില്ല. അതിനാലാണ് ഹൈപ്പർ ടെൻഷനെ പലപ്പോഴും സൈലന്റ് കണ്ടീഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മരുന്ന് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബി പി നോർമലായി. ഇനി മരുന്ന് വേണ്ട എന്ന് സ്വയം തീരുമാനിക്കുന്നത് ശരിയാണോ? ശരിയല്ല. മരുന്ന് തുടങ്ങുന്നതിനും നിർത്തുന്നതിനും ഡോസ് മാറ്റുന്നതുമെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം. ഇനി ആസ്മയുള്ളവരെ നമുക്ക് മറക്കാൻ പറ്റുമോ? ശ്വാസം മുട്ടൽ വന്നാൽ ഇൻഹേലർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് രോഗിക്കും കുടുംബത്തിനും അറിയണം. എമർജൻസി സിംപ്റ്റംസ് വന്നു കഴിഞ്ഞാൽ അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എനിക്ക് പതിവുള്ള ശ്വാസം മുട്ടലാണ് എന്ന് കരുതി ഗുരുതരമായ ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കരുത്. ഇൻഫെക്ഷനുകളിലും അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് കൂടുതലും നമുക്ക് രോഗമുള്ളപ്പോഴോ പനി വന്നാലോ എല്ലാം ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറുമെന്ന ധാരണ നമുക്ക് ശരിയല്ല. സ്വയം ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കുക, മറ്റൊരാൾക്ക് നൽകിയ മരുന്ന് സ്വന്തം അസുഖത്തിന് നമ്മൾ ഉപയോഗിക്കുക, രോഗം കുറഞ്ഞാൽ കോഴ്സ് പൂർത്തിയാക്കാതെ മരുന്ന് നിർത്തുക, ഇതൊക്കെ ആരോഗ്യത്തിന് പ്രശ്നമുള്ളതാകാം. അതിനാൽ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഈ മരുന്ന് എനിക്ക് എന്തിനാണ്? അതറിയാനുള്ള അവകാശം ഓരോ രോഗിക്കുമുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഒരു കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നിന്റെ ഡോസ് മുതിർന്നവരുടേത് പോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് വീട്ടിൽ മുതിർന്നവർ കഴിക്കുന്ന മരുന്ന് കുട്ടിക്ക് കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ സ്വയം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രായം, ശരീരഭാരം, രോഗാവസ്ഥ, മറ്റു മരുന്നുകൾ എന്നിവയെല്ലാം ഡോസ് തീരുമാനിക്കുന്നതിൽ പ്രധാനമുള്ളതാണ് കേട്ടോ. ഇനി വയോജനങ്ങളുടെ കാര്യത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ കൂടുതൽ നമ്മൾ സംസാരിച്ചത്. അവരുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് മരുന്നുകൾ ഒരുമിച്ച് കഴിക്കുന്നവരുണ്ടാകാം അല്ലേ? ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മാത്രമല്ല, പല ഡോക്ടർമാരുടെ മരുന്നുകളും ഒരുമിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഓരോ മരുന്നും എന്തിനാണ് കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും അറിയുന്നത് വളരെയധികം നന്നായിരിക്കും. ഇപ്പം ബി പി, ഷുഗർ, കൊളസ്ട്രോള് എന്നിവയുടെയൊക്കെ ഒരുപാട് മരുന്ന് ഒരുപോലെ കഴിക്കുന്ന നമ്മുടെ മുതിർന്നവരായിട്ടുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാകാം. അപ്പം ഇവരെ കഴിക്കുന്ന മരുന്ന് ഏതാണെന്നും ഈ മരുന്ന് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്നും എന്ന് ഒരാളെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അടുത്ത തവണ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ പഴയ പ്രിസ്ക്രിപ്ഷൻസ്, ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ എന്നിവ കൂടി നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, രോഗിയെ സുരക്ഷിതനാക്കുന്നത് ആശുപത്രിയിൽ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല കേട്ടോ. ഡോക്ടർ ശ്രദ്ധിക്കണം, നേഴ്സ് ശ്രദ്ധിക്കണം, ഫാർമസിസ്റ്റ് ശ്രദ്ധിക്കണം, ലാബ് ജീവനക്കാർ ശ്രദ്ധിക്കണം. പക്ഷെ അതോടൊപ്പം രോഗിയെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ശ്രീ സുമയ.

ഗീതം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2-ൽ. ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് രോഗികളുടെ സുരക്ഷയും അവരുടെ കൺസേണും അവരുടെ പരാതികളും പരിഭവങ്ങളും എല്ലാം നമ്മൾ കേട്ടു. ആ ഒരു ചർച്ചകൾ നമുക്ക് ദാണ്ട് ഇപ്പൊ കഴിയാനായിട്ട് സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തോ ശരിയല്ല എന്ന് തോന്നുമ്പോൾ അത് അവഗണിക്കാതെ ഈ മരുന്ന് എന്തിനാണ് എന്ന് ചോദിച്ച് ആ ലക്ഷണം എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കി ആവശ്യമായുള്ളപ്പോൾ സമയത്ത് നമ്മൾ ചികിത്സ നേടുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു ദിവസത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ലക്ഷണങ്ങളെ അവഗണിക്കരുത്, മരുന്നുകൾ സ്വയമായിട്ട് നമ്മൾ മാറ്റരുത്, സംശയങ്ങൾ ചോദിക്കാനായിട്ട് മടിക്കരുത്, അടിയന്തര ലക്ഷണങ്ങളിൽ നമ്മൾ വൈകിക്കരുത്. കാരണം ആരോഗ്യത്തിൽ ചിലപ്പോൾ ഒരു ശ്രദ്ധയ്ക്ക് പോലും വലിയൊരു ജീവിതത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചർ ഒന്ന് നമുക്ക് ഒതുക്കി നിർത്താം. കൂടുതൽ നാളെ വിഷയങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10-15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. സിനിമയെ സ്നേഹിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, വെള്ളിത്തിരയിലെ പുതിയ വിശേഷങ്ങളും റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങളും താരവിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സ്വന്തം സിനിമാ ടാക്കീസിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ എന്നത് വെറും ഒരു കാഴ്ചയല്ലോ. ചില സിനിമകൾ നമ്മളെ ചിരിപ്പിക്കാറുണ്ട്, ചിലത് ചിന്തിപ്പിക്കും, ചിലത് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ചില നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കും. അത്തരത്തിൽ കുടുംബ ബന്ധങ്ങളും നർമ്മവും ഗ്രാമീണ ജീവിതത്തിന്റെ നിഷ്കളങ്കമായിട്ടുള്ള കാഴ്ചകളും ഒത്തുചേരുന്ന ഒരു പുതിയ മലയാള ചിത്രമാണ് ഇന്ന് നമ്മൾ സിനിമാ ടാക്കീസിലൂടെ പരിചയപ്പെടുന്നത്. ഓട്ടം തുള്ളൽ, പേരിൽ തന്നെ ഒരു താളമുണ്ട്. ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ബിനു ശശിറാം രചന നിർവഹിച്ച് ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന ഓട്ടം തുള്ളൽ മനോഹരമായ ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന മലയാള ഗ്രാമീണ കുടുംബ എന്റർടൈനറാണ്. കുടുംബ നാടകം, നർമ്മം, ഗ്രാമീണ ജീവിതത്തിൽ വേരൂന്നിയ ഹൃദയസ്പർശിയായിട്ടുള്ള വികാരങ്ങൾ, ഇവയെല്ലാം ചേർന്നൊരു സിനിമാറ്റിക് അനുഭവമാണ് ഈ ഒരു ചിത്രം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. വിജയരാഘവൻ, ഹരശ്രീ അശോകൻ, കലാഭവൻ ഷാജൂൺ, പോളി വത്സൻ, ടിനി ടോം, മനോജ് കെ യു, കുട്ടി അഖിൽ, ചിത്ര നായർ തുടങ്ങിയ നിരവധി താരങ്ങളും ചിത്രത്തിന്റെ ഭാഗമാണ്. ആദ്യ സജിത് അവതരിപ്പിക്കുന്ന ഈ ചിത്രം KJS പ്രൊഡക്ഷൻസ് ബാനറിൽ മോഹനൻ നെല്ലിക്കാട്ടാണ് നിർമ്മിക്കുന്നത്. സിനിമയുടെ സംഗീതമൊരുക്കുന്നത് രാഹുൽ രാജ്, ഛായാഗ്രഹണം പ്രദീപ് നായർ, എഡിറ്റിംഗ് ജോൺ കുട്ടി എന്നിവരാണ്. ഇനി സിനിമയുടെ റിലീസിംഗ് വിശേഷത്തിലേക്ക് വരാം. 2026 ജൂലൈ 24 തിയേറ്ററുകളിൽ എത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതേ തീയതികളിൽ വിജയ് ചിത്രം ജനനായകൻ റിലീസ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ബോക്സ് ഓഫീസ് ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുന്നതിനായിട്ട് ഓട്ടം തുള്ളൽ റിലീസ് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പുതിയ റിലീസ് തീയതി 2026 സെപ്റ്റംബർ 18. അപ്പോൾ കുടുംബ ബന്ധങ്ങളും നർമ്മവും ഗ്രാമീണ ജീവിതത്തിന്റെ മനോഹാരിതയും ചേർന്ന ഓട്ടം തുള്ളൽ എങ്ങനെയായിരിക്കുമെന്നറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല. സെപ്റ്റംബർ 18 തിയേറ്ററുകളിൽ ഓട്ടം തുള്ളലുണ്ട് കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ സിനിമാ ടാക്കീസിലെ ആദ്യത്തെ സിനിമാ വിശേഷം. ഇനി മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അപ്പോഴേക്കും നമുക്ക് 3 പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

യാസ് തിരികെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. അപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് രണ്ട് പുതിയ മലയാള ചിത്രങ്ങളുടെ വിശേഷങ്ങൾ കൂടി നമുക്ക് നോക്കിയാലോ. ധ്യാൻ ശ്രീനിവാസനും മാളവിക സി മേനോനും പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ഒരു വടക്കൻ തേരോട്ടം, ഒരു റൊമാൻറിക് കോമഡി ചിത്രമാണിത് കേട്ടോ. ബിനുരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് സനു അശോകാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. പവി കെ പവന്റെ ഛായാഗ്രഹണവും ജിതിൻ ഡി കെയുടെ എഡിറ്റിംഗും ചിത്രത്തിന്റെ സാങ്കേതിക മികവ് കൂട്ടാകുന്നു. ടാൻസർ ഇഗ്നേഷൻ ഒരുക്കുന്ന സംഗീതവും ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി മറ്റൊരു റൊമാൻറിക് കോമഡി ചിത്രം കൂടി നമുക്ക് നോക്കാം, പ്രിൻസസ് സ്ട്രീറ്റ്. സീമായോൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബാലു വർഗീസ്, ആനി ശീതൽ, അർച്ചന കവി, ലിയോണ ലിഷോയ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നു. ടുട്ടു ടോണി ലോറൻസിനും പ്രവീൺ ഭാരതിക്കുമൊപ്പം സീമായോൺ തന്നെയാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. അർജുൻ അക്കോട്ടിന്റെ ഛായാഗ്രഹണവും അയൂബ് ഖാന്റെ എഡിറ്റിംഗും ചിത്രത്തിന് മാറ്റുകൂടുന്നു. അപ്പോൾ ഈ സിനിമകളിലെ കൂടുതൽ വിശേഷങ്ങളിലേക്കും ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്കും ഒക്കെ പോകാം ഒരു ബ്രേക്കിന് ശേഷം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ.

അങ്ങനെ ഈ പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് വീണ്ടും കടക്കാം. സുധീം ആഡിസൺ സംവിധാനം ചെയ്യുന്ന മലയാളം കോമഡി ഡ്രാമയാണ് ധൂമകേതു. നിഖില വിമൽ, ഷൈൻ ടോം ചാക്കോ, സജിൻ ഗോപു, സിദ്ധാർത്ഥ് ഭരതൻ, ഗണപതി തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലായി എത്തുന്നത്. നർമ്മത്തിനൊപ്പം നാടകീയതയും ചെറിയൊരു ആവേശവും നിറഞ്ഞ ഒരു എന്റർടൈനർ ആണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത്. സോണിയും മനുവും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സമീർ താഹർ, ഷൈജു ഖാലിദ്, സജിൻ അലി, അബ്ബാസ് എന്നിവർ ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇനി മറ്റൊരു ചിത്രത്തിന്റെ വിശേഷത്തിലേക്കൂടെ പോവുകയാണെങ്കിൽ ആനന്ദിനി ബാല സംവിധാനം ചെയ്ത് ഹണി റോസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ത്രില്ലർ ഡ്രാമയാണ് റേച്ചൽ. രാഹുൽ മണപ്പാടും എബ്രിഡ് ഷൈനും ചേർന്നിട്ടാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ഹണി റോസിനൊപ്പം ബാബുരാജ്, ചന്തു, സലീം കുമാർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളായി എത്തുന്നു. പെൻ ആൻഡ് പേപ്പർ ക്രിയേഷൻസും ബാദുഷ പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അങ്കിത് മേനോനാണ് സംഗീതം ഒരുക്കുന്നത്. സ്വരൂപ് ഫിലിപ്പാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമാ വിശേഷങ്ങളും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അടുത്ത ലിങ്കിൽ അതുവരേക്കും നിങ്ങൾ മൂന്ന് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങി വായോ. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമാ വിശേഷങ്ങളുമൊത്ത് സിനിമ ടാക്കീസ് ആണ്. Thank you.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: Stay tuned, stay happy with the Radio 91.2.
6: കമ്മിങ് ബാക്ക്, ഇത് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി സിനിമാ ലോകത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റുകളിലേക്കൊക്കെ നമുക്ക് പോകാം. വിനോദ് രാമൻ നായർ സംവിധാനം ചെയ്ത് KR ഗോകുൽ നായകനായിട്ട് എത്തുന്ന മലയാള ചിത്രമാണ് മ്ലേച്ചൻ. സംവിധായകൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും. വിനോദ് രാമൻ നായർ, ഭാവേഷ് പട്ടേൽ, ആശ്ലേഷ റാവു, അഭിനവ് ബഹ്രൂബി, പ്രഫുൽ എന്നിവർ ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിക്കുന്നത്. പ്രദീപ് നായരാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സുനിൽ എസ് പിള്ള എഡിറ്റിംഗും നിർമ്മാതാക്കളിൽ ഒരാളായ അഭിനവ് ബഹ്രൂബി സംഗീതവും കൈകാര്യം ചെയ്യുന്നു. 2026 ചിത്രം തിയേറ്ററുകളിലെത്തും. ഇനി അടുത്തൊരു ചിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ സനൽ വി ദേവൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് വരാഹം. സുരേഷ് ഗോപി, സുരാജ് വെഞ്ഞാറമൂൾ, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന് ജിത്തു കെ ജയനും മാമൂസി കുമാറും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാവരിക് മുസൈന്റെ ബാനറിൽ സഞ്ജയ് പാണ്ഡിയൂർ എന്റർടൈൻമെന്റുമായിട്ട് സഹകരിച്ച് വിനി ജയനും സഞ്ജയ് പാണ്ഡിയൂരും ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിക്കുന്നത്. അജയ് ഡേവിഡ് കാച്ചിപ്പള്ളിയാണ് ഛായാഗ്രഹണം. രാഹുൽരാജ് സംഗീതവും മൺസൂർ മാത്തൂട്ടി എഡിറ്റിംഗും നിർവഹിക്കുന്നു. അപ്പോൾ പുതിയ മലയാള സിനിമകളുടെ വിശേഷങ്ങൾ ഇത്രയുമാണുള്ളത്. ഇനിയും കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അപ്പോഴേക്കും 3 പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും തിരികെ വായോ. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്.

അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് നമ്മുടെ നിവിൻ പോളി. ഒരു കാലത്ത് തുടർച്ചയായിട്ടുള്ള ഹിറ്റുകൾ നൽകിയ അദ്ദേഹത്തിന്റെ സിനിമകൾ പണ്ടത്തെ പോലെ ഇപ്പോൾ തിയേറ്ററിലെ പ്രതീക്ഷ വിജയമൊന്നും നേടാറില്ല. അതുകൊണ്ട് തന്നെ നിവിൻ പോളിയുടെ വിജയ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ ഇപ്പോൾ. ഇപ്പോൾ തന്നെ പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നിവിൻ പോളി. ഡോൾബി ദിനേശൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കാണ് പുറത്തുവിട്ടത്. 1001 നുണകൾ, സർക്കിട് എന്നീ സിനിമകൾക്ക് ശേഷം താമർ രചനയും സംവിധാനം നിർവഹിക്കുന്ന ഒരു ചിത്രമാണ് ഡോൾബി ദിനേശൻ. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ഈ ബാനറിൽ എത്തുന്ന 10-ാമത്തെ ചിത്രമാണ് ഡോൾബി ദിനേശൻ. തനി നാടൻ വേഷത്തിൽ ദിനേശൻ എന്ന കഥാപാത്രമായിട്ടാണ് നിവിൻ എത്തുന്നത്. ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് ശേഷം നടൻ വീണ്ടും ദിനേശനായി എത്തുന്ന പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് നിവിൻ പോളി ഉള്ളത്. ദിനേശ ഒരു ഓട്ടോ അങ്ങ് പോയാലോ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് നിവിൻ പോളി ഈ ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുള്ളതും. മെയ് പകുതിയോടെ ഡോൾബി ദിനേശന്റെ ചിത്രീകരണം ആരംഭിക്കും. ജിതിൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഡോൺ വിൻസെന്റ് ആണ്. പ്രോജക്ട് ഡിസൈനർ രഞ്ജിത് കരുണാകർ, എഡിറ്റിംഗ് നിതിൻ രാജ് അരോൾ എന്നിവരാണ്. ചിത്രത്തിലെ സൗണ്ട് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് അനിമൽ ഉൾപ്പെടെയുള്ള വമ്പൻ ബോളിവുഡ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള സിങ്ക് സിനിമയാണ്. ഇനി അടുത്ത സിനിമാ വിശേഷത്തിലേക്ക് പോവുകയാണെങ്കിൽ നടൻ ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രം നീക്കം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിട്ടുണ്ട്. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ സംവിധാനം ചെയ്യുന്ന ജഗൻ ഷാജി കൈലാസ് ആണ്. ഉർവശി തിയേറ്റേഴ്സ്, കാക്ക സ്റ്റോറീസ് പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സന്ദീപ് സേനനും അലക്സ് ഇ കുര്യനും ചേർന്നിട്ടാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. സംഗീത് സേനൻ, നിമിത ഫ്രാൻസിസ് എന്നിവരാണ് സഹനിർമ്മാതാക്കൾ. രഘു സുഭാഷ് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും മനു ആലിംഗൽ പ്രോജക്ട് ഡിസൈനറായിട്ടും പ്രവർത്തിക്കുന്നു. ദിലീപിന്റെ 152-ാം സിനിമ കൂടിയാണിത്. ടൈറ്റിൽ ഡിസൈനർ പല ലെയറുകളിലുള്ള സിനിമയുടെ ഗൗരവമേറിയിട്ടുള്ള പ്രമേയത്തിലാണ് വിരൽ ചൂണ്ടുന്നത്. അശോകൻ, ബിനു പപ്പു, കലാഭവൻ ഷാജോൺ, സിദ്ദീഖ്, വീണ നന്ദകുമാർ, ഷാരി, രമ്യ സുരേഷ്, ദിയാ ദീപൻ തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ജഗൻ ഷാജി കൈലാസിന്റെ വ്യത്യസ്തമായിട്ടുള്ള സംവിധാന ശൈലിയിൽ ദിലീപിന്റെ പുത്തൻ വേഷപകർച്ച കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ചിത്രം ഉടൻ തന്നെ ഉർവശി തിയേറ്റേഴ്സിൽ എത്തിക്കും. ബിപിൻ ബാലചന്ദ്രൻ തിരക്കഥ എഴുതുന്ന ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ പേരുകൾ ഏറെ ശ്രദ്ധേയമാണ്. ദീപക് ദേവ് ആണ് സംഗീത സംവിധായകൻ. മുജീബ് മജീദ് പശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്നു. എന്തായാലും ചിത്രവും ചിത്രത്തിന്റെ വിശേഷവുമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാലേ. ഇനിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും മടങ്ങി. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ടാക്കീസ് ആണ്.

യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ് മലയാള സിനിമയുടെ പുതിയ പുതിയ വിശേഷങ്ങളിൽ. ധ്യാൻ ശ്രീനിവാസനും മാളവിക സി മേനോനും ഒന്നിക്കുന്ന ഒരു വടക്കൻ തേരോട്ടം, ബാലു വർഗീസും ആനി ശീതളും പ്രധാന വേഷങ്ങളിലെത്തുന്ന പ്രിൻസസ് സ്ട്രീറ്റ്, നിഖില വിമലും ഷൈൻ ടോ ചാക്കോയും ഒന്നിക്കുന്ന ധൂമകേതു, ഹണി റോസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ത്രില്ലർ ഡ്രാമ റീച്ചൽ, കെ ആർ ഗോകുൽ നായകനായിട്ട് എത്തുന്ന മ്ലേച്ചൻ, സുരാജ് വെഞ്ഞാർമുട്ട്, ഗൌതം വാസ്തവ് മേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന വരാഹം, അങ്ങനെ വ്യത്യസ്ത കഥകളും വ്യത്യസ്ത രീതിയിലേക്ക് നമ്മളുടെ മുന്നിലേക്ക് ഒരുങ്ങുന്ന ഈ ഒരു ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പങ്കുവച്ചത്. ഇനിയും ഒരുപാട് പുതിയ സിനിമാ വിശേഷങ്ങളും പുതിയ സിനിമാ അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. ഇപ്പോഴല്ല, അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചകളിലായിട്ട്. അപ്പോഴേക്കും വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഗൗരവമായ എഴുത്തുകൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം ഡാലി അമ്മൂമ്മയുടെ പുഴ. DC ബുക്സിന്റെ മാമ്പഴം സീരീസിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. വി ശനിലാലാണ് എഴുത്തുകാരൻ. ഉടൽ ഭൗതികം എന്ന നോവലിൽ തുടങ്ങി നരതപ്പാട്ടികളിലേക്കുള്ള ബസ്, സമ്പർക്കക്രാന്തി, ഇരു, അടി തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കഥകളും നോവലുകളും എഴുതിയ ആളാണ് ശനിലാൽ. ശനിലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ് ഡാലി അമ്മൂമ്മയുടെ പുഴ. ആ കഥയും മറ്റൊരു കഥയും ചേർത്ത്, തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയും ചേർത്ത് ആണ് DC ബുക്സ് ഈ ചെറിയ കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഡാലി അമ്മൂമ്മയുടെ പുഴ ഒരു വലിയ സൗഹൃദത്തിന്റെ കഥയാണ്. ഗാഠമായ ഒരു സൗഹൃദം, ആത്മസൗഹൃദം. അവിടെ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴയാണ് എല്ലാം. പുഴയോട് അമ്മൂമ്മ സംസാരിക്കും, അമ്മൂമ്മ ദേഷ്യപ്പെടും, വഴക്കു പറയും, പരിഭവിക്കും, മിണ്ടാതിരിക്കും, ചവിട്ടുകൊടുക്കും. അങ്ങനെ അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി അവിടെ ജീവിച്ചു. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. ഡാലിയമ്മ പുഴയുടെ പടിക്കുത്തിനിട്ടൊരു ചവിട്ടുകൊടുത്തു. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ നീർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും മറന്നില്ല. പോണെങ്കി പൊയ്ക്കോ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പോണെന്ന് നീ നോക്കിക്കോ. നെടുമങ്ങാടിന്റെ സഹജമായ ഗ്രാമ്യ ഭാഷയിൽ ഡാലിയമ്മൂമ്മ പുഴയോടത്തുള്ള സൗഹൃദം പറയുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഡാലിയമ്മൂമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരടിക്കുഞ്ഞിനെ കണ്ടു, ഒരാട്ടിൻകുട്ടിയുടെ വലിപ്പം. അമ്മൂമ്മ കുടിലിനകത്ത് കൊണ്ടുവന്ന് അതിനെ ആട്ടിൻപാൽ പിഴിഞ്ഞു കൊടുത്തു. നീ കുടി പോലും, ലോകത്തുള്ള എല്ലാ തള്ളമാരെയും പാല് പാല് തന്നെ. കുഞ്ഞിനിടയ്ക്കിടെ ഡാലിയെ നോക്കിക്കൊണ്ട് പാൽ കുടിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് വരുന്നത്. പുഴ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ വരും. അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇടയ്ക്ക് പെരുമ്പാമ്പും കുഞ്ഞു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ താലോലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഡാലിയമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽക്കസയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേയിലുള്ള കേട്ടടാ മോനെ, അമ്മൂമ്മ ചോദിച്ചു. അത് കേട്ട് മെമ്പറും മണ്ണിലൂട്ടുന്ന പയലുകളും കൂടി എന്ന് വാപത്ത് ചിരിച്ചു. ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് ഞാനും പുഴയും ചേർന്ന് തന്താരിച്ച് തീരുമാനിച്ച് അയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുക്കുമ്പോ ശിക്ഷ ഇളവ് ചെയ്യാൻ ചെയ്യാനെ കൊണ്ട് ചട്ടം ഉണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണല്ലേ, അതിങ്ങനെ പല നാടുകളിൽ ചുട്ടണല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാരി പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവ മീൻ കിട്ടും. ഒന്നിനെ പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ചു കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, കളക്ടർ തുടർന്നു. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. കുടി മോനെ, ഇത് നീ കുടിക്കണ വിഷച്ചായയല്ല. ദിവസവും പുഴ എനിക്കൊരു തേയിലച്ചെടി വീഴുന്നത് കൊണ്ട് തരും. ഓളത്തിലിട്ട് ഉരുട്ടി ഉരുട്ടി എന്റെ മുറ്റത്ത് ഇട്ടം വെച്ച് പോവും. അത് ഉണക്കിയെടുത്ത തേയിലയാണ്, കുടി. കളക്ടർ കുടിച്ചു. സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടു, ഡാലിയമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറണം. ചായ കൊള്ളാമോച്ചേ? നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണം അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടി നീ അതിനകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. കളക്ടർ മൗനമായി. ഒരു കാര്യം ചെയ്യാം, ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബ് ഉണ്ടാക്കി തരാം. വരണം. വരൂല. വയസ്സായതിന്റെ ഉടപ്പുറത്തുള്ള ചവാ മുട്ടിട്ട് നീ ആണെങ്കിൽ പോവുകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അവർ തിരികെ പോയി. പിന്നീട് അവസ്ഥ മാറുകയാണ്, സംഗതികളെല്ലാം മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വികസനം, സുസ്ഥിര വികസനമല്ല നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വികസനത്തിലൂടെ ഡാലിയമ്മൂമ്മയെയും പുഴയെയും അവർ അകറ്റുകയാണ്. അങ്ങനെ അകറ്റി കഥയുടെ അവസാനത്തിലേക്ക് അടക്കുകയാണ്. ഈ കഥ പൂർണ്ണമായി നിങ്ങൾ വായിക്കുക തന്നെ വേണം, ഈ കഥ ഉൾക്കൊള്ളുകയും വേണം. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 13-ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളിരിക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകുകയായിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും വീടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ അതിന്റെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന് നിലവിളിയോടൊപ്പം ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താണ് ഈ താഴ്ത്തു നിലയിൽ താമസിച്ചൂടായിരുന്നു? എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി. ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അടുത്ത കഥ തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയാണ്. തീവണ്ടിയിൽ ഒരു കിളിയിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മാമ്പഴക്കാലം, നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അതൊരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു തന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പാർന്നു വന്ന ദേശാടനക്കിളി നീർമാവിന്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നുകൂടിയ പക്ഷികളിലൊന്നായിരുന്നു അത്, ഒരു ചാരസുന്ദരി. പരന്ന കൊക്കും നീണ്ട കാലുകളുമാണ് അവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി. കിളിക്ക് മാവിനെയും ഉമ്മ. കിളി മാവിനൊരു ഉമ്മ കൊടുത്തു. മാവ് കിളിയെ ചില്ലകൾ കൊണ്ട് ചേർത്തണച്ചു. ഇങ്ങനെ തുടങ്ങുന്നു ആ കഥ. ഈ കഥകളുടെ പ്രത്യേകത, ഈ കഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതി അറിയില്ല. പ്രകൃതിയെ അറിയില്ല. മണ്ണിലേക്ക് അവർ ചവിട്ടുന്നില്ല, മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല. അവർ ദന്തഗോപുരവാസികളായി മാറുന്നു. അവർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വസിക്കുകയാണ്. അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ മാത്രമാണ്. അവർ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നില്ല. ബിലോത്തെ ഹാലീസേ ദുനിയാ പോതുമി ഹുലോന ഫുലീസേ ഫൂൽ ബിലോനെ ഹാലോനെ ബോൽ ഗോസർ ഡലാത്തെ ഗൈസേ കൂലിയെ കൂ കൂ കോയ് ഒന്നിച്ചു പാടിയ പാട്ടാണിതിനകത്ത്. ഈ പാട്ടിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇതിൽ വലിയ ബിംബകൽപ്പനയോ അലങ്കാരമോ ഇല്ല. പക്ഷേ ഇത്തരം ചില പാട്ടുകളാണ്. ഇത്തരം ഒരു കഥ എഴുതാൻ ഷിലിനാലിനെ പ്രേരിപ്പിച്ചത് ഷില്ലാലിന്റെ ഗ്രാമ പരിസരത്തുള്ള ജീവിതമാണ്. അമ്മ ഞങ്ങൾക്കൊരു പാട്ടും ഒരു കഥയും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരാൾ കിണർ കുഴിച്ചു. കുഴിച്ചു കുഴിച്ച് ഒരുപാട് താഴെ എത്തി അയാൾ ഞെട്ടിപ്പോയി. അതാ അവിടെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്, അവിടെ ഒരു അമ്മ അമ്മിക്കല്ലിൽ തേങ്ങയൊരുക്കുന്നു. ഒരു പൂവൻകോഴി വീടുമുറ്റത്ത് കൂവുന്നു. ബാല്യകാലത്ത് ആ കഥ കേൾക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ ചിത്രം ഒട്ടും മങ്ങാതെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. അരുവി അരുവി കൊച്ചരുവി എവിടെ കോടി പോണൂ നീ, എവിടെ നിന്നോടി വരുന്നൂ നീ, അങ്ങ് കിഴക്കൊരു മലയുണ്ട്, അവിടെ തെളിനീർ കുളമുണ്ട്. ആ അമ്മയുടെ പാട്ടിൽ നിന്നാണ് ഈ കഥയുടെ പിറവി, ഈ കഥകളുടെ പിറവി. ഒരുപക്ഷെ മനുഷ്യരെ കണ്ടറിയാൻ, മനുഷ്യരുടെ ജീവിതം കണ്ടറിയാൻ, അവരുടെ രാഷ്ട്രീയം കണ്ടറിയാൻ പോലും ഷെല്ലാൽ എന്ന എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത് ഈ ഗ്രാമ പരിസരമായിരിക്കും. ഡാലിയമ്മൂമ്മയുടെ പുഴ, വി ഷിനിലാൽ, DC ബുക്സ്. നന്ദി.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
7: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ജാലകം.
1: കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് കരിയർ ജാലകത്തിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വിഷയം എന്താണെന്ന് വെച്ചാൽ, മാർക്ക് കുറഞ്ഞാൽ ഒരു കുട്ടിയുടെ കരിയർ അങ്ങ് അവസാനിക്കുമോ? അതല്ല, മാർക്കിനപ്പുറം ഒരു കുട്ടിയുടെ കഴിവുകളെ എങ്ങനെ കണ്ടെത്താം? ഇതാണ് ഇന്ന് കരിയർ ജാലകത്തിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം. സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ വളരെ സാധാരണയായി കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോന് എത്ര മാർക്ക് കിട്ടി, മോൾക്ക് എത്ര A+ ഉണ്ട്, അടുത്ത വീട്ടിലെ കുട്ടിക്ക് 95% മാർക്കുണ്ട്, നിനക്ക് എന്തുകൊണ്ട് അത്ര കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയുടെ ഭാവിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം പലപ്പോഴും സംസാരിക്കുന്നത് മാർക്കിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കരിയർ ജാലകത്തിലൂടെ ഞാൻ മാതാപിതാക്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കുട്ടിയുടെ കഴിവ് മുഴുവൻ അളക്കാൻ ഒരു മാർക്ക് ലിസ്റ്റിന് കഴിയുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഒരു പരീക്ഷയിൽ കുട്ടി എത്രത്തോളം നന്നായി പ്രകടനം നടത്തി എന്നതിന്റെ ഒരു സൂചന മാത്രമാണ് മാർക്ക്. പക്ഷേ ആ കുട്ടി ജീവിതത്തിൽ എത്രത്തോളം ഉയരും എന്നതിന്റെ പ്രവചനമല്ലാതെ നല്ല മാർക്ക് നേടുന്നത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അതിനു പിന്നിൽ ഒരു കുട്ടിയുടെ പരിശ്രമവും അച്ചടക്കവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കഴിവുകളും ഒരുപക്ഷെ പരീക്ഷാ ഹാളിൽ തെളിയിക്കപ്പെടണമെന്നില്ല. ചില കുട്ടികൾക്ക് ഗണിതത്തിൽ അസാധാരണമായ കഴിവുണ്ടാകും, ചിലർക്ക് ഭാഷയിൽ, ചില കുട്ടികൾ അതിമനോഹരമായി വരയ്ക്കും, ചില കുട്ടികൾ പാടാറുണ്ട്, മറ്റൊരാൾക്കൊരു യന്ത്രം കണ്ടാൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിനുള്ള ഒരു കൗതുകമുണ്ടാകും, ചില കുട്ടികൾ എന്തിനു വലിച്ചെറിഞ്ഞു കളയുന്ന ചിരട്ടയിൽ പോലും അവരുടെ സർഗാത്മകമായ കഴിവുകളെ പ്രയോജനപ്പെടുത്തും, മറ്റു ചിലർക്ക് നേതൃത്വശേഷി കൂടുതലായിരിക്കും. ആ നേതൃത്വശേഷി കൂടുതലായിരിക്കും എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലെ ഒരു പരീക്ഷയിൽ ഇവയെല്ലാം ഒരുപോലെ അളക്കപ്പെടണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ എപ്പിസോഡിലൂടെ പറയുന്നത്, മാർക്ക് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അക്കാദമിക് പ്രകടനത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ആ കുട്ടിയുടെ ഒരു വ്യക്തിത്വം മുഴുവനായിട്ട് ആ കുട്ടി എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒന്നല്ല. അപ്പോൾ മാതാപിതാക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്വപ്നങ്ങൾ തയ്യാറാക്കി വെക്കാറുണ്ട്. എനിക്ക് ഡോക്ടറാകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എന്റെ മകൾ ഡോക്ടറാകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും എഞ്ചിനീയർമാരാണ്, അതുകൊണ്ട് അവനും എഞ്ചിനീയർ ആകണം. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ചോദിക്കാൻ ചിലപ്പോഴെങ്കിലും മറക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളോട് ചിലപ്പോഴെങ്കിലും നമ്മൾ മിക്കപ്പോഴും രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾക്കൊപ്പമാണ് കുട്ടികളെ നടത്തുന്നത്. പക്ഷേ കുട്ടിയുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ നടക്കുമ്പോഴാണ് ആ കുട്ടി യഥാർത്ഥത്തിൽ നല്ല ഒരു വ്യക്തിയായി തന്നെ നമ്മുടെ സമൂഹത്തിന് രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പൂർണ്ണമായും മനസ്സിലാക്കുകയും ഓരോ കുട്ടിയുടെയും കഴിവും വളർച്ചയുടെ വേഗവും താല്പര്യവും ഒക്കെ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ ഏറ്റവും കൂടുതലായി പേരൻസിൽ കണ്ടുവരുന്നതാണ് രണ്ട് കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത്. അത് സത്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത വിത്തുകളോട് ഒരേ ദിവസം പൂക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെയാണത്. അതുകൊണ്ട് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്, അതിൻ്റെതായ വളർച്ചയുണ്ട്, അതിൻ്റെതായ സൗന്ദര്യവുമുണ്ട്. അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ ചേർത്ത് നമ്മളോടൊപ്പം നടത്തുമ്പോഴാണ് ഏറ്റവും നല്ലൊരു വ്യക്തിയായി തന്നെ ആ കുട്ടി രൂപപ്പെടുന്നത്. ഈ കരിയർ ജാലകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ഒക്കെ അറിയണമെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7559913653 നമ്പർ ഒന്നുകൂടി പറയാം. 7559913653. കരിയർ ജാലകം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
2: കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുവ വേഗത്തിൽ ഉണ്ടക്കുപ്പി രണ്ടെണ്ണം ആദ്യം പോരട്ടെ. കോട്ടിനുള്ളിൽ പൊത്തിക്കോ, ആരും കാണണ്ട. നേരം മോന്തിയാകുമ്പോൾ ഭരതൻ മാസ്റ്റർ ട്രെയിൽ വഴിയായി ഷാപ്പിൽ കയറാനെത്തിപ്പോയി, ആരും കാണണ്ട. ഹേയ്, എന്താ ജോൺസ, കള്ളില്ലേ കല്ലുമക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുവ വേഗത്തിൽ. നേരം മോന്തിയാകുമ്പോൾ മൂസാങ്കുട്ടി പാട്ടും പാടി, ചാക്കോ ചേട്ടൻ തലേ കെട്ടി, ഷാപ്പിൽ കയറാനെത്തിപ്പോയി, ആരും കാണണ്ട. ഹേയ്, എന്താ ജോൺസ, കള്ളില്ലേ കല്ലുമക്കായില്ലേ, ഉണ്ടക്കുപ്പി രണ്ടെണ്ണം ആദ്യം പോരട്ടെ. പിന്നെ കറികൾ കപ്പയും പൊട്ടും, മെല്ലെ പോന്നോട്ടെ. ഹേയ്, എന്താ ജോൺസ, കള്ളില്ലേ കല്ലുമക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കല്ലുമക്കായില്ലേ.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 1995 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ കാലയളവിൽ വിവിധ കാരണത്താൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവരുമായ വിമുക്ത ഭടന്മാർക്ക് തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കാൻ ഒക്ടോബർ 31 വരെ അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി 0474279297 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എഴുകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ് എഡ്യൂക്കേഷൻ വിഭാഗം രജിസ്ട്രേഷൻ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തും. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും റെഗുലർ പഠനത്തിന് ശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ നേടിയ ബിരുദം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 22 രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 0474248406 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 23 ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാത്തരം മദ്യവിൽപ്പനശാലകളും പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അടച്ചിടുന്നതിനും ഈ പ്രദേശം സമ്പൂർണ്ണ മദ്യനിരോധന മേഖലയായി പ്രഖ്യാപിച്ചും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കൊട്ടാരക്കര കൊല്ലം ജവഹർലാൽ നെഹ്റു വിദ്യാലയത്തിലെ അടുത്ത അധ്യയന വർഷത്തെ 9ാം ക്ലാസ്സിലേക്കും 11ാം ക്ലാസ്സിലേക്കുമുള്ള ലാറ്റിനറി സെക്ഷൻ ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്കായി 0474249390 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മങ്ങാട് സർക്കാർ ഹൈസ്കൂളിൽ ഒഴിവുള്ള UP വിഭാഗം അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് സെപ്റ്റംബർ 18 രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 41029@gmail.com എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ്. ഓച്ചിറ സർക്കാർ ITI ഡ്രാഫ്റ്റ്മാൻ സിവിൽ പ്ലംബർ ട്രേഡുകളിലേക്ക് സീറ്റൊഴിവ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 81305260 എന്ന നമ്പറിലോ 04762969222 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ
3: 8547025367. പൊന്നാട നീട്ടണ്ടംബ്ര എന്റെ പൊന്നംബ്ര,
4: ഞാൻ തമ്പുരാൻ അല്ലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമികണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ. വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥാ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി കെഎസ്ഇബി ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യത്തോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: दशकों की मेहनत के बाद तैयार हुई है, लेकिन भारत ने आपके सहयोग से चिप डिजाइन हो, मैन्युफैक्चरिंग हो, इक्विपमेंट मैन्युफैक्चरिंग, मटेरियल इकोसिस्टम, टेस्टिंग कैपेबिलिटी हो, इन सभी पर एक साथ काम किया और सफलता हासिल करके दिखाई है.
0: ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വളരുകയാണെന്നും നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ സഹകരണം, നിക്ഷേപം, നൂതനാശയങ്ങൾ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് 3 ദിവസം നീളുന്ന സമ്മേളനം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നെഹീമ പി.
2: നാളെ ഉച്ചയ്ക്ക് 1

0: 30-ന് മന്ത്രി. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. കോൺക്ലേവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ടെത്തി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു.
1: NIT കാലിക്കറ്റിൽ നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MD വത്സമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലെത്തി. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിരുന്നെന്നും മന്ത്രി ആരോപിച്ചു. റെയ്ഡിനിടെ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. പ്രതിസന്ധിക്ക് അയവില്ലെന്നും ചർച്ചകൾ തുടരുകയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഇന്നലെയും വൈദ്യുത ഉപയോഗം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് KCB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ ഇന്നലെ 900 മെഗാവോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിന് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ശിക്ഷാവിധി ഉച്ചയോടെ പ്രസ്താവിക്കും. ഔദ്യോഗിക കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാസങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാസങ്കൽപ്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കുന്നു. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാനും ഇന്ന് തുടക്കമായി. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി ക്ഷേമ സേവന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദേശമായ ഗുജറാത്തിലെ വഡ്നഗറിൽ നടക്കുന്ന മഹാആരതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് പദയാത്രയും വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് ബൈക്ക് റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിലെ പരിപാടി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ച 25 വർഷത്തിനിടെ രാഷ്ട്രനിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രപതി മുർമു പ്രശംസിച്ചു. മോദിയുടെ ദാർശനിക നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി. വടക്കേനടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പായസ വിതരണമുണ്ടായിരുന്നു. V മുരളീധരൻ MLA പങ്കെടുത്തു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പിഎം വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം ഡിസംബർ 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ആനമതിലിനോട് ചേർന്ന് വരുന്ന ജണ്ടകൾ മാറ്റുന്നതിനും പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് RRT നിരീക്ഷണം ശക്തമാക്കണം. ആറളം മേഖലയിലെ സോളാർ ഫെൻസിംഗിലേക്കുള്ള വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് അനർട്ടിനെ ചുമതലപ്പെടുത്തി. 6 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കിയതായും ബാക്കിയുള്ള 3 കിലോമീറ്ററിൽ പ്രവൃത്തി പുരോഗമിക്കുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് കടുത്ത ചൂടിനാശ്വാസമായി മഴ വരുന്നു. ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെയും കുറിച്ച് മോശമായി സംസാരിക്കാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു KG മാരാരെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വ്യക്തികളെ കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉണ്ണിക്കാനായി നിർമ്മിച്ച KG മാരാരുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. സെമികണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

കാലിച്ചോട്ടെ തീരുള്ളത്. ഭയങ്കര

0: തേച്ചും എനിക്ക് ഉടുപ്പും പാന്റും ഇട്ടോണ്ടെ മദനൻ പോന്നു.
1: തോക്ക് കണ്ട സർക്കാർ ആഫീസിലെ രണ്ട് വലിയ ഉദ്യോഗസ്ഥനാണ് തോന്നുന്നു.
0: അലിയരാജന്റെ കടത്തെണ്ണ ചെന്നിരിക്കാനാ പാന്റും ഷൂട്ടും ഒക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് പോയത്.
1: കടത്തെണ്ണ ഇരിക്കുമ്പോ ആരെങ്കിലും എവിടെയും പോകാനേ ഒന്ന് വിളിക്കും. ബൈക്കിലായാലും കാറിലായാലും വള്ളി പിടിച്ചാൽ കേറും.
0: കാപ്പിപൊടിയും ഭക്ഷണവും സ്മാളടിയും ഒക്കെ അതുകൊണ്ട് അങ്ങ് നടക്കും. എത്ര നാളിങ്ങനെ കഴിയും?
1: ഏതോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഭാവിയെ കുറിച്ച് ഇന്ത്യയൊന്നും ഇല്ല. ഓരോ ദിവസവും എങ്ങനെങ്കിലും കഴിഞ്ഞു പോണം, അത്രയും കാര്യമുള്ളു.
0: ലളിത ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട് പട്ടിണിയില്ലാതെ പഴിയുന്നു. അവള് 10 ദിവസം കടപ്പലായി പോയാൽ എന്തോ ചെയ്യും.
1: ഏതല്ല സ്ഥാപനത്തിൽ അവനെ കൊണ്ട് നിർത്തിയതാ? ഒരിടത്ത് ഉറച്ചിരിക്കത്തില്ലെന്ന്.
0: ശരീരം ഉയർത്താ ഷർട്ട് ചീത്തയാകത്തില്ലയോ?
1: അക്കണക്കിന് അവന്റെ ചേട്ടന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് മണിക്ക് വിളിച്ചാലും പോകും. മഴയെന്നോ വെയിലെന്നോ ഒന്നും അവനൊരു പ്രശ്നവുമില്ല.
0: അയ്യോ മദനൻ ഇളയ കുഞ്ഞല്ലയോ, കൊഞ്ചിച്ച് വളർത്തതിന്റെ കൊഴപ്പോ?
1: പിന്നെ ഈ നാട്ടിൽ മദനം മാത്രമേ ഉള്ളൂ ഇളയ കുഞ്ഞായിട്ട്.
0: പിന്നെ ഒരു ഗുണം മദനെ കൊണ്ടുണ്ട്, അത് പറയാതിരിക്കാനൊക്കത്തില്ല. ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ കൂട്ടിരിപ്പിനവൻ പോവും.
1: ആ അതാകുമ്പോഴേ രോഗി കിടക്കുന്ന കട്ടിന്റെ അപ്പുറത്തെ കട്ടിൽ കയറി കിടന്നാ മതിയല്ലോ.
0: ജോർജിന്റെ ഫാമിൽ സൂപ്പർവൈസറായിട്ട് പണിക്ക് പോയി. 2 ദിവസം നിന്നു. 3ാമത്തെ ദിവസമേ ആ പണിയും മതിയാക്കി ഇഞ്ഞു പോന്നു. പ്രദീപ് നേതാവ്,
1: എടാ നിനക്കെതിരെ നാട്ടുകാരെല്ലാം കൂടെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പോവാ.
2: കൊടുക്കാവാ, എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് ജയിലിടിക്കാവൂ എന്നെ. സൂപ്പർ ഭക്ഷണവും കഴിച്ചിട്ട് സുഖമായിട്ട് അവിടെ കിടന്നൊന്ന് ഉറങ്ങണം.
0: ഞങ്ങള് കൊടുക്കുന്ന പരാതിയിൽ ജയിലിലൊന്നും കിടക്കേണ്ടി വരത്തില്ല, പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. അത്രേ ഉള്ളൂ.
2: എന്തു അമ്മാവി എന്നെ ആയിട്ട് കുഴക്കാതെ കാര്യം പറ. എന്തായാലും തെറ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം.
0: എടാ ഇന്നലെ ഞങ്ങള് കടയടച്ചിട്ട് പോകുമ്പോ നിന്റെ വീട്ടിൽ വലിയ ബഹളം നടക്കുന്നത് കേട്ടു. അയലത്തുകാരാരേലും ശബ്ദമലിനീകരണം നടത്തിയതിന് കേസ് കൊടുത്താലോ? മെനക്കേടല്ലയോ?
2: ഓ അമ്മാവി, അത് കമ്മിറ്റി കൂടിയതാ.
1: ആ ഏറ്റ കമ്മിറ്റി കൂടല. ഇങ്ങനെ 4 ദിവസം കമ്മിറ്റി കൂടിയാലേ അയലത്തുള്ളവരുടെ ചെവി പൊട്ടി പോലോടാ.
0: അയ്യോ ബഹളം കേട്ടപ്പോ അടി ഉടനെ നടക്കുമെന്ന് വിചാരിച്ചു.
2: നാക്ക് വെച്ചുള്ള അടിയേ നടന്നിട്ടുണ്ട്. പിന്നെ ബഹളം ഉണ്ടായതിന്റെ കാരണം അറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. നമ്മുടെ മാവിന്റെ ഏത്ത ബാബുവേ പാർട്ടി മാറാൻ ഒരു ശ്രമം നടത്തി.
1: ഏത് പാർട്ടിയിലോട്ട് മാറാനാടാ ശ്രമം നടത്തിയത്?
2: പണ്ട് നിന്ന ഞങ്ങളുടെ പാർട്ടിയിലോട്ട് വീണ്ടും ചെല്ലാൻ.
0: എന്നിട്ട് എടുത്തോ?
2: അതല്ലേ രസം. വണ്ടി ക്യൂലിയും ചെലവാക്കി തിരുവനന്തപുരത്ത് എന്ന നേതാവിനെ കണ്ട്. നേതാവ് പറഞ്ഞ അങ്ങേറെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, പ്രാദേശിക നേതാവിനെ പോയി കാണാൻ.
1: അത് ന്യായമായ മറുപടിയാ. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല.
2: ബാബു പോയി പ്രാദേശിക നേതാവൻ മോഹൻദാസിനെ കണ്ട്. അവൻ പറഞ്ഞേ കമ്മിറ്റി ചർച്ച ചെയ്ത് വരെ അറിയിക്കാന്ന്.
0: അതും ന്യായമായ കാര്യമാ പറഞ്ഞത്.
2: അങ്ങനെ ഇന്നലത്തെ കമ്മിറ്റിക്ക് ആ വിഷയം ചർച്ചക്കെടുത്ത്. ബഹുഭൂരിപക്ഷം പേർക്കും ബാബുവിനെ തിരിച്ചെടുക്കാൻ താല്പര്യമില്ല.
1: ബാബുവിനെ അനുകൂലിച്ച് സംസാരിച്ച ഒരാരെങ്കിലും ഉണ്ടായിരുന്നോ?
2: ആ നമ്മുടെ രാജനും പിന്നെ തോട്ടും ഭാഗത്തെ ലൂയിസും. അവര് വന്നത് തന്നെ അടിച്ച് വിറ്റായിട്ടാ.
0: അത് ബാബു മേടിച്ചു കൊടുത്തതായിരിക്കും.
1: ഇതൊന്നും അല്ല രസം. ഇപ്പം നിൽക്കുന്ന പാർട്ടിക്കാർ അറിഞ്ഞാലേ ആ ബാബുവിനെതിരെ നടപടി എടുക്കുമല്ലോ.
0: എടുക്കണമല്ലോ.
2: ബാബുവിനെ ഒരു പാർട്ടിക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അമ്മാവാ. ഏത് പരിപാടി നടത്തിയാലും സ്റ്റേജ് കയറി അങ്ങിരിക്കണം. പ്രസംഗിക്കാൻ അറിയാവോ? അതും അറിഞ്ഞുകൂടാ. അവസാനം നമ്മള് ഗതി കെട്ട് നന്ദി പറയുന്നതിന് മാത്രം കയറ്റി അങ്ങ് വിടും.
0: സ്റ്റേജിലിരിക്കാൻ അത്ര ആഗ്രഹമാണെങ്കിലേ സ്റ്റേജിന്റെ സൈഡിലെ മൈക്കാരുണ്ടല്ലോ, അവിടെ ചെന്നൊരു കസേര ഇട്ടങ്ങ് ഇരിക്കാൻ പറയണം.
1: പൊതുപ്രവർത്തകനാകാനുള്ള യാതൊരു യോഗ്യത അവനില്ല. പെരുമാറാനും അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല. പക്ഷെ സ്ഥാനം വേണെന്താനും.
0: സംശുദ്ധമല്ലാത്ത കർമ്മങ്ങൾ കാട്ടിയിട്ട് കിരീടം കിട്ടാൻ തലപൊക്കി നിൽക്കും.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ആദ്യ ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ. എന്റെ റേഡിയോ 91.2.

നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഗുഡ് ഈവനിങ്, ഇറ്റ്സ് മീ നിതിൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. കാത്തിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കണമെന്നാണ് പലപ്പോഴും തോന്നുക. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം തന്നെ ക്ഷമയോടെ കാത്തിരിക്കാനും പഠിക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ തേടുന്നത് നമ്മളെ തേടി വരാനുള്ള യാത്രയിലായിരിക്കും. ഇഷ്ടപ്പെട്ടതെല്ലാം ഉടനടി സ്വന്തമാക്കണമെന്നില്ല. ചില സന്തോഷങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്, ദാസ എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് കാത്തിരിപ്പിനെ വെറുക്കാതെ ആ സമയത്തെയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക. ആഗ്രഹങ്ങളും ഓർമ്മകളും ഈണങ്ങളും ഒത്തുചേരുന്ന മറ്റു സംഗീത വിരുന്നിലേക്ക്, ഇത് എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വിളിക്കൂ. ഗാനമഞ്ചരിയിലേക്ക് വിളിക്കണം. നമ്പർ ഇതാണ്, 9544 7001. ഇപ്പോൾ നമുക്ക് മൂന്ന് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പാട്ടൊക്കെ കേട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇതേപോലെ വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ നിങ്ങളുടെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോൾസിനൊക്കെ ആയിട്ട്. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? കേട്ടില്ല ചേട്ടാ. ആ സുല്ലേട്ടാ, പിന്നെ ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? അരയന്നങ്ങളുടെ വീടിനകത്ത് ഏത് പാട്ടാ വേണ്ടേ? ആ പാട്ട്. ഈ പാട്ട് ആർക്ക് വേണ്ടിയാ?
2: എല്ലാവർക്കും
1: വേണ്ടിയാ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി ചേട്ടാ. നമുക്ക് ഇതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. യവന കഥയിൽ നിന്നും വന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് വേലു ഫ്രം മൈനാപ്പിളി. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേട്ട് തിരികെ വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മളുടെ ചുറ്റും ഓരോ ദിവസവും ഒരുപാട് ശബ്ദങ്ങളുണ്ട്. വണ്ടികളുടെ ശബ്ദം, ആളുകളുടെ സംസാരം, ഫോണിന്റെ നോട്ടിഫിക്കേഷൻസ്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. ഒരു പാട്ടിന്റെ ആദ്യത്തെ രണ്ട് വരികൾ കേട്ടാൽ തന്നെ അയ്യോ ഈ പാട്ട് എന്ന് പറഞ്ഞു പോകുന്ന ആ നിമിഷം അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതുപോലൊരു പാട്ടാണ് കളഭം തരാൻ ഭഗവാനൻ മനസ്സും തരാം. വടക്കുനാഥൻ എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഈ പാട്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്. രാജരാജൻ കോഴിക്കോട് സൗത്ത് കരുനാഗപ്പള്ളിൽ നിന്നാണ് കളഭം തരാൻ ഭഗവാനൻ മനസ്സും തരാം. വടക്കുനാഥൻ എന്ന മൂവിയിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. യെസ്, നമ്മൾ വീണ്ടും അങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരി ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം, മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഡെഡിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ ഈ നമ്പറിലേക്ക്. ഇപ്പോൾ നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: നന്ദു.
1: നന്ദു എവിടുന്നാ വിളിക്കുന്നത്?
2: പുത്തൻതിരി.
1: പുത്തൻതിരി. നന്ദു, നിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, ചോട്ടകൊമ്പ് എന്ന സിനിമയിലെ പാട്ടാണോ കേൾക്കണ്ടേ? ഓക്കെ, ഇതാർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? ആർക്കാണ്? ചേച്ചിയുടെ പേരെന്താ?
2: നയന.
1: നയന. അപ്പോൾ നയനക്ക് വേണ്ടി നമുക്ക് ഇന്ന്

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ പാട്ട് കേട്ട് ആസ്വദിച്ച് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ജരിയിലൂടെ ഇതേപോലെ നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, അത് നമുക്ക് കോളിലൂടെയും അല്ലെങ്കിൽ മെസ്സേജിലൂടെ ഒക്കെ നമുക്ക് നമ്മളെ അറിയിക്കാം. അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700091. ഇപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, നമുക്ക് കോൾ ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ.
2: ഹലോ മോനെ, നമസ്കാരം.
1: സിന്ധുമ്മ.
2: സിന്ധുമ്മയാട്ടോ.
1: ആ, ഇത് കുറെ നാളായല്ലോ കേട്ടിട്ട്.
2: സിന്ധുമ്മ വിളിക്കുമ്പോ എനിക്ക് കിട്ടത്തില്ല.
1: ആണോ?
2: ആ, ഞാനിങ്ങനെ വിളിക്കുമ്പോ എനിക്ക് കിട്ടത്തില്ല. അപ്പൊ പിന്നെ ഞാന് പിന്നെ നമ്മുടെ ജോലിയിലോട്ടൊന്ന്
1: പോകൂല്ലേ. ഇന്ന് എന്തെങ്കിലും കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? ഇന്ന് ഏത് പാട്ടാ സിന്ധുമ്മക്ക് വേണ്ടേ?
2: ഇന്ന് എനിക്ക് മോനെ കാവേരി തീരത്തേ കളമെഴുകം മുറ്റത്തേ കല്യാണി തൈ.
1: അത് ഏത് പടത്തിലായിരുന്ന അറിയാവോ? കൈക്കുടന്ന നിലാവ്. ഓക്കെ, ആ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്?
2: എല്ലാവർക്കും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ നിതിനും എനിക്ക്.
1: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം അല്ലേ? നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത് നിന്നും വിനുവാണ്. എനിക്ക് ചിരിയോ ചിരി എന്ന മൂവിയിലെ സമയരഥങ്ങളിൽ ഞങ്ങൾ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് വിനു ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേട്ട് തിരിച്ചു വരാം.

ചില കാര്യങ്ങൾക്ക് ഒരു തുടക്കമുണ്ടാകും, പക്ഷെ ചില അനുഭവങ്ങൾക്ക് അവസാനമുണ്ടാകില്ല. ഒരു പാട്ട് തീർന്നാലും അതിൻ്റെ ഈണം നമ്മുടെ ഇങ്ങനെ ചുണ്ടിലിങ്ങനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ കൂടെ നടക്കും. അടുത്ത പാട്ട് തുടങ്ങുമ്പോൾ മറ്റൊരു ഈണം ആ കൂട്ടത്തിലേക്ക് ചേരും. അപ്പോൾ അങ്ങനെ പാട്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ഈ കുറച്ച് സമയവും മനോഹരമായി കൊണ്ടേയിരിക്കും. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഗാനമഞ്ചിലേക്ക് വിളിക്കൂ. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക് അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700092. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു ചേച്ചി തഴവിൽ നിന്നാണ്. ഹായ് നിതിൻ, നമസ്കാരം. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ എന്ന പാട്ട് വെച്ചുതരുമോ ചോദിച്ചിരിക്കുകയാണ് സിന്ധു ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് നിതിൻ, ചാത്തനൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് മലയാളി മാമനും വണക്കം എന്ന പടത്തിലെ കാതല കാതല എന്ന പാട്ട് വെച്ചിരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: നമ്മൾ പാട്ടുകളെ കേട്ട് ആസ്വദിച്ച് തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9554707092. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ.
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
6: നല്ലൊരു പാട്ട് വേണം.
5: ഏത് പാട്ടാ വേണ്ടേ? മായാമോഹിനിക്കത്തെ ഏത് പാട്ടാ വേണ്ടേ?
6: നല്ലൊരു പാട്ട്.
5: പറഞ്ഞു തന്നെ ആ പാട്ട്.
6: എന്റെ ഭാര്യ.
5: ഷൈജ.
6: ഷൈജ.
5: ഷൈജ. ഓക്കെ, അപ്പൊ നമുക്ക് മായാമോഹിനിയിലെ നല്ലൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ പറഞ്ഞോ, ഏതിലും പാട്ട് അറിയാമെങ്കിൽ പറഞ്ഞോ.
6: നല്ലൊരു പാട്ട്.
5: നല്ല പാട്ട്. അപ്പൊ നമുക്ക് ഷൈജ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ ഈ പാട്ട്?
6: ഷൈജ അമ്മയ്ക്കും നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നിങ്ങൾക്കും വേണ്ടി ഞാൻ
5: ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഓക്കെ, ശരി. താങ്ക് യു. ഓക്കെ, ശരി. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കായംകുളത്ത് നിന്നും സുഭാഷണനാണ്. വെള്ളം മൂവിയിലെ ആകാശമായവളെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേട്ട് തിരിച്ചു വരാം.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട് വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: ഒരു പാട്ട് തിരിഞ്ഞു നടക്കുന്നത് പോലും ചിലപ്പോൾ ഒരു ചെറിയ കൗതുകമാണ്. ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു പക്ഷെ അതിന്റെ ഈണം ഇഷ്ടമായതുകൊണ്ടാകാം, വരികൾ ഇഷ്ടമായതുകൊണ്ടാകാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ നമുക്കങ്ങ് ഇഷ്ടപ്പെടാം അല്ലേ. കാരണങ്ങൾ തേടാ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, പാട്ടുകൾ അതിന് മുന്നിലാണ്. അതെ, അതേപോലുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാം. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിലൂടെ. അതിനായിട്ട് നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. ഹലോ
1: ഹലോ
0: ആ ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഇത് പുഷ്പവല്ലി അമ്മയാണ്.
0: ഇത് എവിടായിരുന്നു?
1: അയ്യോ എന്റെ മോനെ, ഞാൻ നേരത്തെ ഒക്കെ നല്ല എല്ലാ ഇതിലും കേറുമായിരുന്നു, ഇപ്പൊ കുറച്ചു നാളോട് കേറുന്നില്ല. ഇപ്പൊ മോൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല, കൂട്ടുകാരനോട് പറഞ്ഞില്ലയോ എന്നെ. അപ്പൊ എന്റെ മോന്റെ ഒരു പാട്ട് കേൾക്കാമല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഇട്ടപ്പോ മോന അന്നേരം താളവട്ടത്തിലെ ഒരു പാട്ട്, നല്ലൊരു പാട്ടിട്ടു.
0: താളവട്ടത്തിലെ ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടേ?
1: താളവട്ടത്തിലെ പിന്നെ ലാലേട്ടന്റെ അല്ലേ, നല്ല പാട്ടുകളാന്നല്ലോ. കാർത്തിക ആയിട്ടല്ലേ പാട്ട്, വീൽചെയറിനകത്തുരുട്ടി കൊണ്ട് പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അറിയോ?
0: താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ എന്ന പാട്ട്.
1: അതായാലും
0: ഇന്ന് ആർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അമ്മ?
1: അയ്യോ എന്റെ മോനും എല്ലാവർക്കും വേണ്ടി, അമ്മയുടെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും, അമ്മയുടെ വിജയമ്മ ചേച്ചി, റസാനത്ത്, അല്ലേ, അങ്ങനെ ഒരുപാട് പേരുണ്ട്.
0: എല്ലാവർക്കും വേണ്ടിയാണല്ലേ
1: നമ്മുടെ റേഡിയോ കേൾക്കുന്ന എല്ലാം, നമ്മുടെ ആൾക്കാരല്ലേ.
0: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം അല്ലേ?
1: ഓ കേൾക്കാം.
0: ശരി, ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, എന്റെ പേര് അനീസിയ. കളിയാട്ടത്തിലെ എന്നോട് എന്തിനി പിണക്കം എന്ന ഗാനം ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ പേര് ബിനു എന്നാണ്. അപ്പോൾ രണ്ടുപേരും പിണക്കമാണോ ഇല്ലയോ എന്നറിയത്തില്ല, എന്തായാലും നമുക്ക് ഈ പാട്ട് ഒന്ന് കേൾക്കാം. എന്നോട് എന്തിനി പിണക്കം എന്ന പാട്ട്.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ വീണ്ടും ഗാനമഞ്ചലിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചലിലേക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700922. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. അശ്വതിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നും വെട്ടം എന്ന മൂവിയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടവേ എന്ന പാട്ട് വെച്ചിരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് അശ്വതി. അവൾ അശ്വതിക്ക് വേണ്ടി നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ ആദ്യം നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങണം. ഇനി നമുക്ക് കേൾക്കാം അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ഞാൻ ശബരി സുനിലാണ്, എനിക്ക് കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ് ശബരി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം.

ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നല്ല മനോഹരമുള്ള പാട്ട് കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾ ഗാനമഞ്ചരിയിലൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളുവാനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ,
2: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം.
2: അപ്പൊ എനിക്കൊരു പാട്ട് പാടാനല്ലോ.
1: ഇത് ആരാണ് സംസാരിക്കുന്നത്? ചേട്ടാ, റേഞ്ച് ഇല്ലാത്തോണ്ടാന്ന് വ്യക്തമാവുന്നില്ല പറയുന്നത്.
2: ഞാൻ
1: തൊടിയൂരിൽ നിന്നും ആരാണ് വിളിക്കുന്നത്? മണി ഉണ്ണിത്താൻ.
2: ഓക്കെ
1: ഓക്കെ. ആ ചേട്ടാ, ഇനി പറഞ്ഞോളൂ, ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: ആയിരം കാലം അതുണ്ടോ?
1: അത് വെച്ചേരാ, അത് വെച്ചേരാ.
2: ഉണ്ടോ?
1: അത് വെച്ചേരാ, വെച്ചേരാ.
2: കേട്ടോണ്ടിരിക്കും. അപ്പൊ എനിക്ക് സന്തോഷമൊക്കെ
1: കേട്ടായോ? എനിക്ക്
2: മനസ്സിലായി, ഞങ്ങൾ വിളിക്കുന്നുണ്ട്.
1: അങ്ങോട്ടെ ഓക്കെ. നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, എനിക്ക് സായം സന്ധ്യ എന്ന മൂവിയിലെ കാളിന്തി തീരമുറങ്ങി എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ശൈല ചേച്ചി. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം അതിനോടൊപ്പം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മൾ കാത്തിരിക്കുന്ന അവസരങ്ങൾക്ക് വേണ്ടിയാണ്, പക്ഷേ കിട്ടുന്ന ചെറിയ അവസരങ്ങളെ ഉപയോഗിക്കുമ്പോഴാണ് വലിയ വലിയ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അവസരം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള അവസരമാണ്. അതിനായിട്ട് വിളിക്കൂ, വിളിക്കണ നമ്പർ ഇതാണ്: 954-7004-1912. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്തതിനായിട്ട് ഇന്ന് കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജ് അയച്ചിരിക്കുന്നത് നന്ദിനിയാണ്. ഇപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന നന്ദിനിയാണ്, എനിക്കിന്ന് ഗാനമഞ്ചിലൂടെ കേൾക്കേണ്ട പാട്ട് വാൽക്കണ്ണാടി എന്ന സിനിമയിലെ കുക്കു കുക്കു കുറുവാലി എന്ന പാട്ട് വെച്ചിരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നന്ദിനിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്: ഹായ് ഗാനമഞ്ജരി, ഞാൻ ഷാരോൺ ആണ്. എനിക്ക് തിളക്ക് വന്ന സിനിമയിലെ നീയൊരു പുഴയായി തഴുകുമ്പോൾ എന്ന പാട്ട് വെച്ചിരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഈ രണ്ട് പാട്ടോടുകൂടി ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഒക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: $5 ബില്യൺ നീക്കിവച്ചതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ജപ്പാനിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറൻ റേറ്റിംഗ് ഉയർത്തിയതായും വ്യക്തമാക്കി.
1: ഭാരത് കി ക്വാർട്ടർലി ജി ഡി പി റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭി ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹേ.
0: മൂന്ന് ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026-ന് തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാഹി സേവ 2026 പ്രചാരണം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബിപിഎൽ കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5,000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും 53 ദേവസ്വം പട്ടയങ്ങളും ഇതിലുൾപ്പെടും. ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിലെ കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പട്ടയ വിതരണത്തിന് 14 കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു.
2: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27 മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 വർഷം തടവും 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി.

ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30-ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണൻ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിലാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിൽ 74,314 നിഫ്റ്റി 53 പോയിന്റ് ഉയർന്ന് 23,270 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ KSRTCയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും KSRTCയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി ഡിസംബർ 19-20 തീയതികളിൽ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, CSR രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ശുഭദിന ചിന്തകൾ.
1: പലപ്പോഴും എഫ് ബികളിൽ കാണുന്ന വാക്കുകളാണ്. ശത്രുക്കളുണ്ടാകാൻ ആരെയും ദ്രോഹിക്കണമെന്നോ തിന്മ ചെയ്യണമെന്നോ ഇല്ല, നന്മ ചെയ്താലും മതിയാകുന്നതാണ്. പലരും കൗൺസിലിംഗ് മേശയ്ക്ക് അപ്പുറത്തിരുന്ന് തലയിൽ തട്ടി പറയാറുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തില്ല, എന്നിട്ടും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. ഇത് നാം ഓരോരുത്തരും വിചാരിക്കുന്നത് പോലെ ഒരാൾക്കോ രണ്ടാൾക്കോ ഉള്ള അനുഭവമല്ല. പലപ്പോഴും എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. പക്ഷെ ഒന്ന് ഓർത്തിരിക്കേണ്ടത്, സത്യം ശരി എന്നത് എന്നും തെളിഞ്ഞു വരാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. താൽക്കാലികമായി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെളി വാരി എറിയാൻ ശ്രമിച്ചാലും അതിൻ്റെ പ്രയാസങ്ങൾ നാം അനുഭവിക്കേണ്ടി വന്നാലും സത്യമെന്നത് ഏത് കുപ്പത്തൊട്ടിയിലും തിളങ്ങുക തന്നെ ചെയ്യും, ഏതിരുട്ടിലും മിന്നാമിനുങ്ങിനെ പോലെ പ്രകാശിക്കുകയും ചെയ്യും, ഒരു നാൾ അത് പ്രോജ്വലിക്കുന്ന സൂര്യനെപ്പോലെ ഉദിച്ചുയരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന്റെ വികാരത്തിന്റെ ഒരു പ്രത്യേകത, കരുതി വെച്ച് കാത്തുവെച്ച് അനുഭവിക്കാൻ കഴിയില്ല. സന്തോഷമുള്ളപ്പോ പഴയ കാലത്തെ ഒരു ദുഃഖത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സന്തോഷം കളയാനൊന്നും കഴിയില്ല. അതുപോലെ ദുഃഖമുള്ളപ്പോ മറ്റെന്തെങ്കിലും അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല. വർത്തമാനത്തെ വർത്തമാനമായി ഉൾക്കൊണ്ട്, സത്യത്തെ സത്യമായി ഉൾക്കൊണ്ട്, ശരിയെ ശരിയായി തന്നെ മനസ്സിലാക്കി അതിൽ അഭിമാനിച്ച് മുന്നോട്ടു പോകൽ മാത്രമാണ് നമുക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വഴികൾ. അതുകൊണ്ട് തന്നെ നാം സത്യത്തിന്റെ അല്ലെങ്കിൽ ശരിയുടെ താൽക്കാലികമായ തകർച്ചയോ പതർച്ചയോ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. ശരി മാത്രമാണ് ശരിയാവുക. വാട്ട് ഈസ് ട്രൂ വിൽ ആൾവേസ് എൻഡ്യുർ. മറക്കാതിരിക്കാം. ശുഭദിനം. നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ. 8 റേഡിയോ 91.2.

ീണത തീങ്കിണത തീങ്കിണത തോം തീം തത്ത

മദനിത മകത്തിക മദനിത തകതീന്തതാം തകതീന്തതാം തതും തതും തതും രേ രേ ഗാ ഗാ ദ നിസ തജം തകജം കൃതജം തജം തകതും ത്രികമാഗരിത നിരിഗാരിത നിദനിരിതനിത പദനിത ആം തതിമി തകത തക തദരി തദന തകതാം തനിത നിരിതനിത നിപദനിത തകത തീന്ത തകതിനതാം നിത നിരി നിഗരിതരിത നിത ജിമി ജിമി ജിമി തതതികിന തത ദരിദ ദനി പദനിത അധീന്ത തധീന്ത തകത തകത

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.